0: ദീപം.
1: ഒരിക്കൽ പ്രായമായ ഒരു കുതിര അബദ്ധത്തിൽ ഉപയോഗശൂന്യമായ ഒരു വലിയ കിണറ്റിൽ വീണു. അതിന് പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് കരുതിയ ഉടമസ്ഥൻ ആ കിണർ മണ്ണിട്ട് മൂടാൻ തീരുമാനിച്ചു. ഓരോ തവണ മണ്ണ് മുകളിൽ വീഴുമ്പോഴും സങ്കടപ്പെടുന്നതിന് പകരം കുതിര മണ്ണ് കുടഞ്ഞെറിഞ്ഞ് അതിന് മുകളിൽ ചവിട്ടി നിന്നു. അങ്ങനെ മുകളിൽ വീഴുന്ന ഓരോ മണ്ണിനെയും ചവിട്ടുപടിയാക്കി അത് മാറ്റി. ഒടുവിൽ ആ കുതിര കിണറ്റിൽ നിന്നും സുരക്ഷിതമായി പുറത്തു വന്നു. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും വേദനകളും നമ്മെ തളർത്താനും മൂടാനും ശ്രമിച്ചേക്കാം. എന്നാൽ അവയെല്ലാം കുടഞ്ഞെറിഞ്ഞ് മുന്നോട്ട് കുതിക്കാനുള്ള ചവിട്ടുപടികളാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥ വിജയം കൈവരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 18 കൊല്ലവർഷം 1201 മിഥുനം 4 വ്യാഴാഴ്ച.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
3: മോർണിംഗ് മോജോ
4: ആശ്രയ F90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. அங்கே ஆழ்ச்சியுடைய பகுதியும் கழிஞ்சு வீக்கெண்ட் வரானாய்ட்டு காத்து நிற்கிற ஒரு பிரத்யேக ஃபீல் ஆனே இன்று எல்லாருக்கும் உள்ளது. ஒரு வசத்து கழிஞ்ச மூணு திவசத்தை ஆ ஒரு வர்க் பிரஷரும் க்ஷீணவும் காணும். மறுவசத்து சனியும் ஞாயிறும் அடிச்சு பொளிக்கானாய்ட்டு போகிறதே ஆ ஒரு எக்ஸைட்மெண்ட்டும் நம்ம உள்ளுண்டாகும் அல்லே. சத்யம் பண்ணால் ஈ ரெண்டினும் இடையில் பெட்டு கிடக்கிற ஒரு ரசகரமாக சிட்டுவேஷனிலான நம்ம இன்னுள்ளது. இன்று ஜூன் 18 ஒரு ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേഴ്സ്ഡേ മോർണിംഗ് ആണ്. ഈ പലർക്കും വ്യാഴാഴ്ച എന്ന് കേൾക്കുമ്പോൾ ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അയ്യോ, ഇനിയൊരു ദിവസം കൂടി കഴിഞ്ഞാലേ വെള്ളിയാഴ്ചയാകൂ എന്നൊരു ചിന്തയായിരിക്കും പലരുടെയും മൈൻഡിൽ വരുന്നത്. ഈ ഫ്രൈഡേയുടെ തലേ ദിവസം എന്നൊരു ലേബൽ മാത്രമാണോ ശരിക്കും നമ്മുടെ ഈ വ്യാഴാഴ്ച ദിവസത്തിനുള്ളത്? തീർച്ചയായിട്ടും അല്ല അല്ലേ. നമ്മളൊരല്പം സ്മാർട്ടായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂളായിട്ടും പ്രൊഡക്റ്റീവായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്. സോ ഇന്നത്തെ ദിവസം എങ്ങനെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാകും അല്ലേ. അതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ നോക്കിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെസ് കൂടും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് ആദ്യം ഫോക്കസ് കൊടുക്കാം. അത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനമായല്ലേ. അതുപോലെ ഈ ഒരു തേഴ്സ്ഡേ ശരിക്കും നമുക്കൊരു പ്രിപ്പറേഷൻ ഡേ ആയിട്ടെടുക്കാം. ഇന്നത്തെ ദിവസം മാക്സിമം വർക്കുകളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ നാളത്തെ ഫ്രൈഡേ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വീക്കെൻഡ് ഒരു ടെൻഷനും ഇല്ലാതെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസമായിട്ട് മാറാറുണ്ട്. അതുമാത്രമല്ല, രാവിലത്തെ ആ ഒരു എനർജി എപ്പോഴും പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എപ്പോഴും പെർഫെക്റ്റ് ആവും. അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഒരു ബോറിംഗ് ഡേ ആയിട്ട് കാണാതെ നമ്മുടെ വീക്കെൻഡിനെ വരവേൽക്കാനായിട്ടുള്ള ഒരു അടിപൊളി പ്രിപ്പറേഷനായി കണ്ട് മുന്നോട്ട് പോകാം. ഒരുപാട് ചിന്തിച്ച് സമയം കളയാതെ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒരുപാട് സന്തോഷം നിറഞ്ഞ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു തേഴ്സ്ഡേ വിഷയാണ്. ഈ ഒരു മോർണിംഗ് മനോഹരമാകണമെങ്കിൽ ഒരു മനോഹരമായ പാട്ട് അത്യാവശ്യമാണല്ലേ. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി വെള്ളിത്തിര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ

0: ആയിരുന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യെസ് എങ്ങനെ ജീൻസ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പണ്ടത്തെ കുറച്ച് നല്ല ഓർമ്മകളിലേക്ക് ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് അറിയാതെ പോകാറുണ്ടല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കൂട്ടുകാരോടും കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലും ദൂരയാത്ര പോയി നല്ല പച്ചപ്പുള്ള സ്ഥലത്തിരുന്ന് സംസാരിക്കാനായിട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിലാക്സേഷനാണ് ഇത്തരം ഒത്തുകൂടലുകൾ എന്ന് തന്നെ പറയാം. നമ്മുടെ ഉള്ളിലെ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് പിക്നിക് എന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ് ഇന്ന്. ഈ പിക്നിക് എന്ന് കേൾക്കുമ്പോൾ വിലയാത്രകളും പാക്കിങ്ങും ഒക്കെയാണ് പലരുടെയും മൈൻഡിൽ ഓടി വരുന്നത് അല്ലേ. പക്ഷേ ശരിക്കും അതല്ല ഈ ഒരു ഡേയുടെ യഥാർത്ഥ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ സ്ക്രീനിൽ നിന്നും ഒക്കെ മാറി നിന്ന് പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. സോ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്തോ ഒരു പായയൊക്കെ വിരിച്ച് കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നതും പഴയ കഥകൾ പറഞ്ഞ് ചിരിക്കുന്നതും ഒക്കെ ഒരു ഗംഭീര പിക്നിക്ക് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ക്വാളിറ്റി ടൈം നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. പണ്ടൊക്കെ വെക്കേഷൻ ആകുന്ന സമയത്ത് ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നതും പറമ്പിലൂടെ ഓടി നടക്കുന്നതും ഒക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളായിരുന്നു. ആ ഒരു പഴയ വൈബ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നല്ല റിമൈൻഡർ ആയിട്ട് വേണം ഇന്നത്തെ ഒരു ദിവസത്തെ കാണാനായിട്ട്. അതുകൊണ്ട് വലിയ പ്ലാനിങ്ങുകളൊന്നുമില്ലാതെ ഈ വരുന്ന വീക്കെൻഡിൽ ചെറിയൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്ത് നോക്കുക. കൂടെയുള്ളവരോട് കുറച്ച് സമയം സംസാരിക്കാനായിട്ടും ഒരുമിച്ച് ഭക്ഷണം ഷെയർ ചെയ്യാനായിട്ടും കിട്ടുന്ന ഈ ഒരു അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള മെമ്മറീസ് ആയിട്ടും മാറുന്ന ഒന്നാണ്. അപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ഫ്രണ്ട്സിനൊപ്പമുള്ള പഴയ നല്ല നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നൊരു പാട്ടുണ്ട്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും തകർത്തഭിനയിച്ച നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന സിനിമയിലെ ദാ ഈ ഒരു പാട്ട്.
1: This is the song from number 20, Madras Mail.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETA ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷിക ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യുഎൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

0: അമ്മയ്ക്കൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അതിപ്പേക്കര ഖാമുകൻ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാനും കേട്ടോ. മഴക്കാലം എത്തിയതോടുകൂടി പ്രകൃതി വളരെ മനോഹരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വെതറിനോടൊപ്പം ചില മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ കൂടി കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി അതിവേഗം പടരാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ടല്ലേ. ഇതിന്റെ ഭാഗമായിട്ട് പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായിട്ട് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഡ്രൈ ഡേ ആചരിക്കാനായിട്ട് കർശനമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച സ്കൂളുകളിലും അതുപോലെ ശനിയാഴ്ച എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലുമാണ് മെയിൻ ആയിട്ട് നടപ്പിലാക്കേണ്ടത്. ഈ കൊതുകുകൾ ബ്രീഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡ്രൈ ഡേ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ കുട്ടികളുടെ ഹെൽത്ത് ഉറപ്പാക്കുന്നതിനായിട്ട് സ്കൂൾസിലെ ഫുഡ് ഇൻസ്പെക്ടേഴ്സിന് നേതൃത്വത്തിൽ പരിശോധന നടത്താനായിട്ടുള്ള നിർദ്ദേശം കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലം സുരക്ഷിതമാക്കാനായിട്ട് നമ്മുടെ വീടും പരിസരവും എപ്പോഴും ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കൊതുകുകൾ പെരുകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു ചുറ്റുപാട് നിലനിർത്താനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റ് ആയിരിക്കാണ്. മന്ദാകിനി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജോൽ ഇനി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മീഡിയ കോഴ്സുകളുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റാണ് ആദ്യം തന്നെ എത്തിയിട്ടുള്ളത്. നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രവേശന പരീക്ഷ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയം ഈ മാസം 29 വൈകിട്ട് 5 നീട്ടിയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 680 രൂപ, SC/ST വിഭാഗത്തിന് 300 രൂപ എന്നിവയാണ് ഫീസ് വരുന്നത് കേട്ടോ. ലാസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ എന്ന കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, https://admission.uoc.in#. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, https://admission.uoc.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 2 ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റുകൾ ഇനിയും കേൾക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി R3.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാനായ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം. മോർണിംഗ് ഹോജോ.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് ഡിപ്ലോമ ഇൻ എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം എന്നൊരു

പുതിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. യോഗ്യത പറയുന്നത് പ്ലസ് ടു അഥവാ തതുല്യമാണ് കേട്ടോ. ജൂലൈയിലായിരിക്കും ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഈ മാസം 30ാം തീയതിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് https://app.srccc.in/register. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, https://app.srccc.in/register. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. ഈ ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷു പറയാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS Metals ഉള്ളപ്പോൾ YS Metals ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS Metals, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
5: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ഇതിഹാസ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. 90s തെന്നിന്ത്യൻ സിനിമയിലേക്ക് വളരെ ആകർഷകനായ ഒരു നായകൻ കടന്നു വന്നു. ശരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന നുണക്കുഴിയും ശാന്തമായിട്ടുള്ള പ്രകൃതവും കൊണ്ട് അയാൾ വളരെ വേഗം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. രോജ, ബോംബെ, ദളപതി തുടങ്ങിയ സിനിമകളിലൂടെ ഒരു കാലത്ത് യുവാക്കളുടെ മുഴുവൻ ഹരമായിട്ട് ആ ഒരു നടൻ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന ശേഷം തനിയൊരുവൻ എന്ന സിനിമയിലൂടെ അതിഗംഭീരമായിട്ടുള്ളൊരു വില്ലനായിട്ട് അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തി. നായകനേക്കാൾ കൂടുതൽ വില്ലനെ പ്രേക്ഷകർ സ്നേഹിച്ച ഒരു സിനിമയായിരുന്നു അത്. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ഇന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ സ്റ്റൈലിഷ് ഐക്കൺ അരവിന്ദ് സ്വാമിയെക്കുറിച്ചാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഒരു കാലത്ത് മികച്ച റൊമാൻറ്റിക് ഹീറോ ആയിട്ട് തിളങ്ങിയ അദ്ദേഹം പിന്നീട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ വളരെ അനായാസമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത ആ ഒരു അതുല്യ പ്രതിഭയ്ക്ക് നമ്മുടെ അരവിന്ദ് സ്വാമിക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ജന്മദിന ആശംസകൾ നേരുകയാണ്. ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വാട്സപ്പിലൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ് കേട്ടോ. നഷ്ടങ്ങളെല്ലാം ഓർമ്മകളാക്കി അനുഭവം നല്ല പാഠങ്ങളാക്കി ജീവിതം മനോഹരമാക്കുക. ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജ് ചേട്ടൻ ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് ഈ ഒരു മോർണിംഗിൽ തന്നെ അയച്ചു തന്നിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാത്തവരായിട്ട് ആരും തന്നെയില്ല. പ്രണയത്തിലായാലും കരിയറിലായാലും സൗഹൃദത്തിലായാലും നമ്മൾ ചില നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ മനോജ് ചേട്ടൻ പറയുന്ന പോലെ തന്നെ ആ ഒരു നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിക്കുന്നത് നമ്മുടെ ഇന്നിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. പകരം ആ ഒരു പഴയ കാര്യങ്ങളെ വെറും ഓർമ്മകളാക്കി മാറ്റുക. ഓരോ നഷ്ടപ്പെടലിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ കടന്നു പോകുന്ന കഠിനമായിട്ടുള്ള വഴികളും ആ ഒരു കൈപ്പേറിയിട്ടുള്ള എക്സ്പീരിയൻസുമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠങ്ങൾ എന്ന് തന്നെ പറയാം. ആ ഒരു പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുന്ന അറിവ് കൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ കൂടുതൽ മനോഹരമാക്കാം എന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കാതെ പുതിയൊരു ദിവസം പുതിയൊരു ഹോപ്പോടുകൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു വ്യാഴാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരവിന്ദ് സ്വാമിയുടെ ബർത്ത്ഡേ ആണ്. സോ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് റോജ എന്ന മൂവിയാണ്. മണിരത്നം സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാസ്റ്റർ പീസ് സിനിമയാണല്ലേ. ആ ഒരു സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

എസ്എങ്ങനെ സലാല മൊബൈൽസ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 45 ആയിരിക്കാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മുടെ മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ 2 കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിലെ പരാജയങ്ങളാകുന്ന കൈപ്പേറിയ കനികളാണ് വിജയത്തിന്റെ മാധുര്യം ഇരട്ടിയാക്കുന്നത്. ജീവിത വിജയത്തിന് കുറുക്കുവഴികളല്ല, കഠിനാധ്വാനവും തീവ്ര പരിശീലനവുമാണ് അതിനാധാരം. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതും മറ്റുള്ളവർക്ക് നൽകേണ്ടതും നന്ദിയോടെ ജീവിക്കേണ്ടതും എങ്ങനെയെന്ന് നാം പഠിച്ചാൽ സന്തോഷം അന്വേഷിക്കേണ്ടതില്ല, അത് നമ്മെ തേടി വരും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നത്തെയും പോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏട്ടനാണ് ഫ്രം ഐനിക്കോട്. എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സുലേഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും പരാജയങ്ങളെ ഭയക്കുന്നവരാണ്, പക്ഷേ ആ ഒരു തോൽവികൾ തരുന്ന ഒരു കയ്പുണ്ടല്ലോ, അതറിഞ്ഞാൽ മാത്രമേ നാളെ നമ്മൾ നേടുന്ന വിജയത്തിന് യഥാർത്ഥ മധുരം നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. കുറുക്കു വഴികളിലൂടെ പോയി എളുപ്പം നേടാനായിട്ട് കഴിയുന്ന ഒന്നല്ല യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അല്ലേ. അതിന് നമ്മൾ കുറച്ചുകൂടി വിയർപ്പൊഴുക്കണം, കഠിനമായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ എപ്പോഴും പരാതികൾ പറയുന്നതിന് പകരം ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളോട് കുറച്ചൊരു നന്ദി കാണിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടും നമ്മളാൽ കഴിയുന്ന സ്നേഹം അവർക്ക് കൊടുക്കാനായിട്ടും പഠിച്ചാൽ പിന്നെ സന്തോഷം നമ്മൾ എവിടെയും പോയി അന്വേഷിക്കേണ്ടതില്ല. ആ ഒരു സന്തോഷം നമ്മളെ തന്നെ തേടി ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് സുലേഷ് ഏട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഞാൻ അർച്ചന കൊട്ടാരക്കരയിൽ നിന്നും. എന്റെ മകന് വേണ്ടി ഒരു നല്ല വിഷ് കൊടുക്കണം. അവൻ ആശ്രിയ കേൾക്കുമ്പോൾ എപ്പോഴും പറയും എനിക്ക് വേണ്ടി ഒരു വിഷ് പറയാനെന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നമ്മുടെ അർച്ചന ചേച്ചിയുടെ പൊന്നോമനയ്ക്ക് നമ്മുടെ ആശ്രിയ FM 90 പേരിലും എന്റെ പേരിലും നല്ലൊരു ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ്. പഠിച്ചു മിടുക്കാനായിട്ട് ജീവിതമൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മകന്റെ പേരും കൂടി വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു, എന്നാലും സാരമില്ല. എന്തായാലും മോനും നല്ലൊരു മനോഹരമായിട്ടുള്ള വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ അർച്ചന ചേച്ചിക്കും അതുപോലെ തന്നെ സുലേഷ് ചേട്ടനും അവരുടെ രണ്ടുപേരുടെയും ഫാമിലിക്കും ഒരുപാട് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു വ്യാഴാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം: ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0414 9090 0474 2919 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: மார்னிங் மோஜோ.
1: യെസ്, ഇങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അനാമിക കുട്ടി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ഗീത ചേച്ചിക്കും ഒരുപാട് സന്തോഷത്തോടുകൂടി, ഏറ്റവും സ്നേഹത്തോടുകൂടി നല്ലൊരു ദിവസം ആശംസിക്കാൻ കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ്. നമസ്കാരം മാസ്റ്റർ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് പോകാനു കേട്ടോ. ഒരു പിക്ചർ മെസ്സേജും കൂടി നമുക്ക് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട്. സത്യമുള്ള വാക്കുകളും സ്നേഹമുള്ള ഹൃദയവും ചതിക്കാത്ത മനസ്സും ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് ടീച്ചർ അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവരോടും നല്ല ലവും കെയറും ഒക്കെ കാണിക്കുന്ന ഒരു നല്ല ഹൃദയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെയും ചീറ്റ് ചെയ്യാത്ത അഥവാ ചതിക്കാത്ത ഒരു നല്ലൊരു മൈൻഡ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ 3 കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അത് എക്കാലത്തും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് സോൾവ് ആകും. നമ്മുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും എപ്പോഴും ഈ ഒരു സിൻസിയറിറ്റി നിലനിർത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും അതുപോലെ തന്നെ ഗീത ചേച്ചിക്കും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു കിടിലൻ വ്യാഴാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ദുരന്തർ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ

0: ഒപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മോർണിംഗ് ഹോജോ.
3: സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നത് നമ്മളിൽ ഒരുപാട് പേരുടെയെങ്കിലും ഒരു വലിയ ഡ്രീം ആയിരിക്കുമല്ലോ. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോ പണമോ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സ്വപ്നം പാതി വഴിയിൽ ഡ്രോപ്പ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ കൊട്ടാരക്കരയിലുള്ള കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാനായിട്ട് ഇൻട്രസ്റ്റഡ് ഉള്ള 18-50 ഇടയിൽ ഏജുള്ള ആർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ഫുഡ് നിർമ്മാണത്തിൽ 12 ദിവസം നീളുന്ന ഒരു ട്രെയിനിങ്ങും അതുപോലെ തന്നെ കൂൺ കൃഷിയിൽ 10 ദിവസം നീളുന്ന മറ്റൊരു ട്രെയിനിങ് പരിപാടിയാണ് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള ഫുഡും അക്കോമഡേഷനും ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. കൂടാതെ BPL കാറ്റഗറിയിലുള്ളവർക്കും കുടുംബശ്രീ മെമ്പേഴ്സിനും ഈ ഒരു കോഴ്സിലേക്ക് പ്രത്യേക മുൻഗണന കിട്ടുകയും ചെയ്യും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. സോ താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ പേര്, അഡ്രസ്, വയസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തി ഡയറക്ടർ കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് PM ജവാഹർ നവോദയ വിദ്യാലയത്തിന് സമീപം ATCPO കൊട്ടാരക്കര എന്ന അഡ്രസ്സിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട്. അഡ്രസ് ഒന്നുകൂടി പറയാം, ഡയറക്ടർ കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് PM ജവാഹർ നവോദയ വിദ്യാലയത്തിന് സമീപം ATCPO കൊട്ടാരക്കര. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 0474-2537-141 നമ്പർ ഒന്നുകൂടി പറയാം. 0474-2537-141 അപ്പോൾ ലൈഫിൽ വലിയ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കിടിലൻ ചാൻസ് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 21 മിനിറ്റ് ആയിരിക്കാണ്. ഉറുമി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunameenmayum njangal nalkunna urappu.
3: Ella veetta avashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Morning, Aljo.
6: മ്യൂസിക് ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല അല്ലെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ലൈഫിലെ ഓരോ മൊമെന്റിലും മ്യൂസിക് ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഈ മ്യൂസിക് ലോകത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഗ്രാമി അവാർഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗീത പുരസ്കാരമാണ് റെക്കോർഡിംഗ് അക്കാദമി നൽകുന്ന ഗ്രാമി അവാർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മ്യൂസിക് ലവേഴ്സിന് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. കാരണം ഈ ഗ്രാമിയിൽ 5 പുതിയ കാറ്റഗറീസ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യം എത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മികച്ച ഏഷ്യൻ പോപ്പ് സംഗീതത്തിന് ഇനി മുതൽ ഗ്രാമി ലഭിക്കും എന്നതാണ് കേട്ടോ. കെ പോപ്പ്, സി പോപ്പ്, ജെ പോപ്പ് തുടങ്ങിയ ഏഷ്യൻ പോപ്പ് മ്യൂസിക് ബ്രാഞ്ചസിനാണ് ഈ ഒരു പുരസ്കാരം നൽകാനായിട്ട് പോകുന്നത്. ഒന്നോ അതിലധികമോ ഏഷ്യൻ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടുള്ള ഗാനങ്ങൾ ഈ ഒരു കാറ്റഗറിയിലെ പുരസ്കാരത്തിന് അർഹമാകും. ഇത് കൂടാതെ മികച്ച R&B കൊളാബറേഷൻ പെർഫോമൻസ്, മികച്ച ട്രഡീഷണൽ പോപ്പ് വോക്കൽ പെർഫോമൻസ്, മികച്ച ട്രഡീഷണൽ പോപ്പ് ആൽബം, മികച്ച ലാറ്റിൻ സോങ് എന്നിങ്ങനെ വേറെയും കാറ്റഗറീസ് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സ്വന്തം ഏഷ്യൻ സംഗീതം ലോകവേദിയിൽ ഇത്രത്തോളം അംഗീകരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 37 മിനിറ്റ് ആയിരിക്കുകയാണ്. സർവമായ എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ

യെസ്, എങ്ങനെ വാഴ 2 മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണെന്നല്ലേ. എപ്പോഴും ഒരേ റൊട്ടീനിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു റിമൈൻഡർ ആയിട്ട് വേണം ഈ ഒരു ദിവസത്തെ നമ്മൾ കാണാനായിട്ട്. സോ ഈ വരുന്ന വീക്കെൻഡിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടേക്കെങ്കിലും ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് നോക്കുക. വലിയ യാത്രകളൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് പ്രിയപ്പെട്ടവരോട് സംസാരിച്ച് ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഫ്രഷ് ആകും കേട്ടോ. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു തേഴ്സ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്ദമുഖിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: രാജു.
0: രാജു, രാജു ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: കൊല്ലം.
0: കൊല്ലം തന്നെയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ഭാര്യ, കൊച്ചുങ്ങൾ.
0: മക്കളൊക്കെ? മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: പുറത്താണ്.
0: ശരി, ചേട്ടൻ എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: എനിക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല.
0: ഓക്കെ, ശരി. ശാരീരിക ബുദ്ധിമുട്ട് കാരണം ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നല്ലേ? ഓക്കെ, അപ്പോഴേ വീട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാ?
1: കൊല്ലം പരവൂര്.
0: പരവൂരാണ്. ഓക്കെ, പരവൂര് നമ്മുടെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിനടുത്താണോ?
1: അടുത്തൊക്കെ
0: വരും. ശരി ശരി. അപ്പോഴേ ഇപ്പൊ എത്ര വയസ്സായി കാണും?
1: എനിക്ക് 60.
0: 60 വയസ്സാണ്, ചെറുപ്പമാണല്ലോ. ഓക്കെ ശരി. അപ്പോഴേ ഈ 60 വയസ്സിൽ ജീവിതത്തിലൂടെ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും?
1: പാഠം നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ പാഠം തന്നെ.
0: അധ്വാനിച്ച് ജീവിക്കാല്ലേ? തീർച്ചയായിട്ടും അധ്വാനിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലേ? ജീവിതമാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അധ്വാനിച്ച് പോവാനാണ് ചേട്ടൻ.

0: പറയുന്നത് കേട്ടോ. സോ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട്
1: പോട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് പരവൂർ സ്വദേശിയായ രാജചേട്ടനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1 TV വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വരുന്നു.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ആ പേരെങ്ങനെയാണ്?
1: സയ്യൂർ ഖാൻ.
0: ഓക്കെ, വളരെ വ്യത്യസ്തമായ ഒരു പേരൊക്കെയാണല്ലോ. ശരി, വീട് എവിടെയാണ്?
1: പുനലൂർ കക്കൂടു.
0: പുനലൂരാണ്. അപ്പൊ ഇവിടെ എന്താ പരിപാടി?
1: ഞാൻ ടാക്സി ഡ്രൈവറാണ്.
0: ഓട്ടം വന്നാണോ?
1: ഓട്ടം വന്നു.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ വൈഫും രണ്ട് മക്കളും ഉണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് ബി സി എ പാസ്സായിട്ട് അടുത്ത ഒരു പഠിത്തത്തിന് പോയിരിക്കുന്നു എറണാകുളത്ത്. മോള് ബി എസ് സി മൈക്രോബയോളജി, അത് തൊടുപുഴ അല്ലസർ കോളേജിൽ പഠിക്കുന്നു.
0: ഓക്കെ, രണ്ടുപേരും പഠിക്കുകയാണ്. ശരി, അപ്പൊ ചേട്ടൻ ടാക്സി ഡ്രൈവർ ആണ്, അപ്പൊ ഡ്രൈവിംഗ് മേഖല എത്ര നാളുണ്ട്?
1: ഞാൻ 18 വയസ്സ് മുതലുണ്ട്. 18 വയസ്സിന് മുമ്പേ ഇറങ്ങിയതാ, ലൈസൻസ് എടുത്ത് 18 വയസ്സ് മുതൽ പുല്ലൂർ സ്റ്റാൻഡ് വണ്ടി ഓടുന്നു.
0: ഓക്കെ, അപ്പൊ വർഷങ്ങളുടെ കണക്കാണ്.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ ഇറങ്ങിയത്?
1: പ്രത്യേകിച്ചൊന്നും അന്നത്തെ സാഹചര്യം, ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് അന്ന് ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ വന്നു, അങ്ങനെ ഇറങ്ങി, അത്രേ ഉള്ളൂ. അതെ,
0: അന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ മാർഗം ഇത് തന്നെയായിരുന്നു, ഡ്രൈവിംഗ് തന്നെയായിരുന്നു.
1: ഡ്രൈവിംഗ് നല്ല, ഏതൊരു പണിക്ക് പോകാം, കൂലി വിലക്കെല്ലാം പോകാം. ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കാര്യം തോന്നി, അങ്ങനെ ഇറങ്ങി.
0: ഓട്ടം കിട്ടുന്നുണ്ടോ ഇപ്പോ?
1: കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഈ യുവർ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ വലിയ ബുദ്ധിമുട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു പരാതി പൊതുവെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരുപാട് പേരെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവർക്ക് പറഞ്ഞ കാര്യമാണ് ഈ ഓട്ടം കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പൊ എന്തായാലും നല്ല സമയം വരുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാൻ ചേട്ടാ. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജി ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
2: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: Allah Kajan.

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു.

പറയായിരുന്നത്രേ. ആർക്കോ കരന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഫാം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. Appo nammal agarthu nammude Chandamukhilathi Punyallur Sadeeshiyaya Sayurkan chettanodu ingane varthana parayondirikkana. So chettanodu korchu karyangal koodi chodikkanundu. Appo chetta ippo kaiyna divasam Priyadarshini busukalokke vannittundarunnallo alle, KSRTC pudiya stree saujanya yathrakalokke prakyapichukondu busukalokke porathirakkittundu. Appo endanu driver ennu nilayil abhiprayam?
1: Abhiprayam Priyadarshiniyude idu koduthennu parnal kulappavonnilla, pakshe koduthathu avarude vaagdhanam avaru palichittilla. നമ്മുടെ സർക്കാർ നയങ്ങൾ നമ്മൾ ഏതായാലും സർക്കാർ തുടർച്ചയാണ് ചെയ്തതിൽ തെറ്റും നമ്മൾ പറയത്തില്ല. പക്ഷെ അവർ ചെയ്തിരുന്നത് മൊത്തത്തിൽ കൊടുത്തിട്ട് അവർ പറഞ്ഞതിന് വാക്ക് പാലിച്ചിരുന്നുവെങ്കിൽ നമ്മൾ നല്ലൊരു ഭരണമായിരുന്നു നമ്മൾ പറഞ്ഞു വന്നേനെ. ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ, ഒരു മാസമല്ലേ ആയുള്ളൂ. കാര്യം ഒരു സ്റ്റാൻഡിൽ 40 വണ്ടി, നമ്മുടെ ഇപ്പൊ എന്റെ ഉദാഹരണം പറഞ്ഞ പുല്ലൂർ തന്നെ ഇപ്പൊ ഒരു 50 ഓർഡിനറി ബസ് ഉണ്ടെങ്കിൽ അതിൽ 40 ഒരു സിറ്റി ബസ് ആക്കിയാൽ ബാക്കി 10 ഓടുന്നുള്ളൂ. അതെങ്ങനെ ഒരു പുതിയ മാനദണ്ഡം അവരുണ്ടായിക്കൊണ്ട് വന്നതല്ലേ.
0: നമ്മുടെ പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു, മന്ത്രി പറയുകയാണ് ഒരു ബസ്സും സിറ്റി ബസ് ആക്കിയിട്ടില്ല, ഓർഡിനറി എല്ലാ ഓർഡിനറി ബസ്സിനകത്തും ഈ സൗകര്യം ഉണ്ടെന്നാ പറയുന്നത്.
1: തെറ്റാ, നമ്മളത് കണ്ടല്ലോ, ടിവിയിലൊക്കെ വാർത്തകൾ കണ്ടല്ലോ.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും വിയോജിപ്പാണോ ഇതിനകത്ത്?
1: വിയോജിപ്പാ, കൊടുക്കുന്നതിലല്ല വിയോജിപ്പ്, അവരുടെ വാഗ്ദാനം പാലിക്കാതെ വിയോജിപ്പുണ്ട്.
0: ശരി, അപ്പൊ എന്തായാലും ഒരു 100 ടെസ്റ്റിംഗ് ആണ്, ഇതിനുശേഷം നടപ്പിലാക്കുന്ന പ്രതീക്ഷയ്ക്ക്. അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്നതിന് സന്തോഷം.
1: നടപ്പിലാക്കുമല്ലെന്ന് ചോദിച്ചാൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിച്ച് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അതിന്റെ തർക്കമൊന്നുമില്ല, കൊടുക്കുന്നതിൽ നല്ലതേ ഉള്ളൂ.
0: അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം.
1: സന്തോഷം, വളരെ സന്തോഷം.
0: ശരി ശരി, അപ്പൊ നമ്മളെ കാര്യത്തിൽ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് പുനരൂർ സ്വദേശിയായ സയ്യൂർഖാൻ ചേർന്നെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
2: എന്റെ പേര് അച്ചു.
1: അച്ചു, അച്ഛു ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
2: അതെ, എഴുകോണോ?
1: എഴുകോണാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് പപ്പ, അമ്മ, ചേച്ചി.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
2: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പൊ TTC കഴിഞ്ഞ് നിൽക്കുന്നു.
1: ഓക്കെ, TTC കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അടുത്ത ഒരു അധ്യാപകന തയ്യാറെടുക്കണോ?
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്?
2: ഒന്നാമത് ഫാമിലി, അപ്പം പപ്പയാലും അമ്മയാലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. സോ അങ്ങോട്ടൊരു താല്പര്യം ചായവും ഉണ്ടായി.
1: ഓക്കെ, ശരി ശരി. അപ്പൊ ഏതായാലും ഫാമിലിയിലും ആ ഒരു താല്പര്യം ഉണ്ട്, അതുകൊണ്ട് നമ്മളും ഈ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചല്ലേ.
2: അതെ അതെ അതെ.
1: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയുള്ള ടീച്ചറായിരിക്കും ഭാവിയിൽ?
2: കുട്ടികളുടെ അഭിരുചിക്കും അവരുടെ ആഗ്രഹങ്ങൾക്ക് നിൽക്കുന്ന ഒരു അധ്യാപകനാവാനാണ് എന്റെ ഇഷ്ടം.
1: കുട്ടികളുടെ മനസ്സറിയുന്ന അധ്യാപകനായിരിക്കും.
2: അതെ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിച്ച കാലഘട്ടത്തിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നത്, അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാലത്തിനത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടീച്ചിങ് സ്റ്റൈലായിക്കോട്ടെ, കുട്ടികളുള്ള സമീപനത്തിലായിക്കോട്ടെ, എല്ലാം ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്?
2: അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പം തന്നെ ഇപ്പം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളിലായാലും അതിനകത്ത് മാറ്റങ്ങളുണ്ട്. പണ്ട് ബുക്കുകൾ മാത്രം എഴുതി നിൽക്കുന്നത് തന്നെ ഇപ്പം തന്നെ ഇപ്പോൾ ഒരു പ്രൊജക്ടർ ഇട്ട് അവരെ കുറച്ചും കൂടി അധികാരമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾ അതുപോലെ നിൽക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ബുക്കിലുള്ളത് മാത്രം പഠിക്കാതെ ഓരോരോ ജീവിത കാര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളെല്ലാം ടീച്ചേഴ്സ് ഇപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ നല്ല നല്ല സിനിമകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെറും ഒരു പുസ്തക പുഴുവായിട്ടല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. ഓരോ ജീവിത അനുഭവങ്ങളും കണ്ട് ഓരോ കാര്യങ്ങളും അറിഞ്ഞാണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് പറയാൻ കാര്യം, എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് അധ്യാപകർ ഇപ്പം ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് കുട്ടികൾ തന്നെയാണ്. പണ്ടത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ചിന്താഗതിയിലേക്ക് വന്നിട്ടുണ്ട്. പലർക്കും പല കാര്യങ്ങളെ പറ്റി നല്ല അവെയറാണ് പല കുട്ടികളും അല്ലെ? എക്സ്പെഷ്യലി ഈ ടെക്നോളജി പരമായിട്ടൊക്കെ നല്ല അവെയറാണ് കുട്ടികൾ. അപ്പം ആ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണെന്ന്, ഇവരോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്നുണ്ടോ
2: ഇപ്പോഴത്തെ കുട്ടികൾ? ഇപ്പം ഞാൻ തന്നെ ഒരു 5 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. പഴയ കാലഘട്ടത്തെ കുട്ടികളൊന്നും അല്ല അവർ, നമ്മളെയും കാട്ടി കുറച്ചും കൂടി ടെക്നോളജി ആയിട്ട് അവർ തന്നെ ആയി വന്നിട്ടുണ്ട് ഇപ്പത്തെ കാലഘട്ട കുട്ടികൾ. അതുപോലെ തന്നെയാണ് പല ലഹരി വസ്തുക്കൾ ഇപ്പൊ കുട്ടികൾ ചെറുപ്പത്തിലേ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു അവയർനെസ് നമുക്ക് തീർച്ചയായിട്ടും കൊടുത്തേ പറ്റൂ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിലാണ് അവർ അങ്ങനെ ആക്കുന്നത് തന്നെ. അവർ ഓരോ കൂട്ടുകെട്ടുകളും ഒക്കെയാണ് അവർ ഇതാക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ കുറച്ചും കൂടി ഒരു കൺട്രോൾ വരുത്തണം. ഈ ലഹരി കാര്യങ്ങളായാലും കുറച്ച് കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി, എന്നാലേ നമുക്ക് നല്ലൊരു സമൂഹത്തെ നമുക്ക് നാളെ ഒരു വാർത്തെടുക്കാൻ സാധിക്കത്തുള്ളൂ.
1: തീർച്ചയായും, തീർച്ചയായും. ഇപ്പൊ ഒരു നല്ല കുട്ടിയെ വാർത്തെടുക്കാൻ ഒരു അധ്യാപകനോളം കഴിവ് അല്ലെങ്കിൽ അധ്യാപകനോളം പങ്കുവഹിക്കുന്ന മറ്റൊരു വ്യക്തി നമ്മുടെ സമൂഹത്തിലില്ല എന്ന് പറയാം അല്ലേ? വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ അധ്യാപകരാണല്ലേ? സോ എന്തായാലും ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പിടിക്കാൻ ഓരോ അധ്യാപകർക്കും കഴിയട്ടെ. സോ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി അധ്യാപകനായ തയ്യാറെടുക്കുന്ന അച്ചു ചേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത്, ഓണാശ്രയ FM 90, നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9-ഇനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി അധ്യാപകനാവാൻ തയ്യാറെടുക്കുന്ന അച്ചു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഈ പണ്ടത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ചാക്കോ മാഷിന്റെ പാത പിന്തുടരുന്ന ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലേ? അതായത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പഠിച്ച സമയത്തായാലും ചേട്ടൻ പഠിച്ച സമയത്തൊക്കെ ആയാലും അങ്ങനെ ഒരു ടീച്ചേഴ്സിന്റെ സമീപനമായിരുന്നു കണ്ടുവരുന്നത് അല്ലേ? പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ വടി ആയുധമാക്കി ജീവിച്ചിരുന്ന ടീച്ചേഴ്സിൽ നിന്ന് ഒരു വലിയ മാറ്റം ഇപ്പോഴത്തെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും ഭാവിയിൽ ചേട്ടൻ വടിയെടുക്കുന്ന കൂട്ടത്തിലായിരിക്കും?
1: ഒരിക്കലും വടിയെടുത്താൽ അവർക്ക് ദേഷ്യം ഇപ്പോഴത്തെ കുട്ടികളോടാണെങ്കിൽ, പണ്ടത്തെ ആണെങ്കിൽ നമുക്ക് അവർ അടി കൊടുമ്പോൾ അവരങ്ങ് മറക്കും. പക്ഷെ ഇപ്പോഴൊക്കെ അത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഒരു ശത്രുവിനെ കാണുന്നില്ല നമ്മള്. അപ്പം കുട്ടികളെ വടിയെടുക്കാതെ തന്നെ അവരെ അടുത്ത് കാര്യം എന്താന്ന് ആദ്യം മനസ്സിലാക്കുക, അവർക്ക് എവിടെയാണ് ഒരു കുഴപ്പം വരുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. വടി എടുത്താൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് അവരുടെ ഉള്ളിൽ ഒരു ശത്രുത വളർത്തത്തേ ഉള്ളൂ. സോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കുക, നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക, അവരെ നിർവഹിക്കുക, കൊണ്ടുവരിക.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഭാവിയിൽ കുട്ടികളുടെ മനസ്സറിയുന്ന നല്ലൊരു അധ്യാപകനായിട്ട് മാറാൻ സാധിക്കട്ടെ. അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് അധ്യാപകനായി തയ്യാറെടുക്കുന്ന അച്ചു ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9-ഇനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും
0: ജനക്ഷേമത്തിന്റെയും മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
0: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
4: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഫ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പോൾ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0417429090 0474219909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529090 0952669090. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ, ഇന്ന് June 18 നമ്മുടെ തെന്നിന്ത്യൻ എവർഗ്രീൻ ചോക്ലേറ്റ് ഹീറോ ആയിട്ടുള്ള അരവിന്ദ് സ്വാമിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. റോജാ, ബോംബെ എന്നീ ചിത്രങ്ങളിലൂടെ ഇന്ത്യയൊട്ടാകെ തരംഗം സൃഷ്ടിച്ച അദ്ദേഹം മലയാളികളുടെ നെഞ്ചിൽ കുടിയേറിയത് ദേവരാഗത്തിലെ വിഷ്ണു ആയിട്ടാണ്. സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോൾ ബിസിനസ്സിലേക്ക് മാറി അവിടെയും കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് മാസ് കാട്ടിയ താരം കൂടിയാണ് അദ്ദേഹം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തനിയൊരുവൻ എന്ന ചിത്രത്തിലെ സ്റ്റൈലിഷ് വില്ലനായി വന്ന് തിയേറ്ററുകൾ ഇളക്കി മറിച്ച് ആ ഒരു തിരിച്ചുവരവുണ്ടല്ലോ, അതായിരുന്നു യഥാർത്ഥ റിയൽ ലൈഫ് മാസ് എൻട്രി. ബിസിനസ്സിലും സിനിമയിലും ഒരുപോലെ കിങ് ആയ പ്രിയ താരത്തിന് നമുക്ക് ഒരുമിച്ച് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് അറിയിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാസറ്റ് കഫേയിലൂടെ ആദ്യം തന്നെ കേൾക്കാൻ പോകുന്നത് കണ്ണാലിനെ എന്ന പാട്ട് ഫ്രം ദ മൂവി ബോംബെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഭാരത് സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ്പ് 5 ദേശമേ ആഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിബ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ഹലോ,
3: ഹലോ,
2: കേൾക്കാമോ?
3: ഇല്ല മോളെ, കേൾക്കുന്നില്ല.
2: ഇപ്പോ കേൾക്കാമോ?
3: ഇല്ല.
2: അതെന്ത് പറ്റി? ഹലോ,
3: ഹലോ,
2: പറയുന്നേ, എനിക്ക് കേൾക്കാം.
3: മോളെ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
2: ഹലോ, ഇപ്പോ കേൾക്കാമോ?
3: ഞാന് എനിക്ക് ആവശ്യപ്പെട്ട ഗാനം പറയട്ടെ?
2: ഓക്കെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഞാൻ വെട്ടിക്കലൂർ രാധാമണിയാണ് വിളിക്കുന്നത്.
2: ഓക്കെ രാധാമണി ചേച്ചി, പാട്ട് പറഞ്ഞോളൂ.
3: എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു പാട്ട് വേണം.
2: ഓക്കെ.
3: എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ 3 മാസം ആവുന്നു. അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മ എന്തഴക്കാതെ ഉയരില്ലേ, അമ്മാവെ നിൽക്കാതെ നാളില്ലേ എന്നുള്ളൊരു ആ തമിഴ് പാട്ടാണ് എനിക്ക് വേണ്ടിയത്.
2: ഓക്കെ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം ചേച്ചി. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം നമ്മളിപ്പോൾ വിളിച്ചത് രാധാമണി ചേച്ചിയാണ്. അവിടെ എന്തോ കാര്യം കൊണ്ട് കോൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ചേച്ചി ആവശ്യപ്പെട്ട് പാട്ടെന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇളയരാജ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ടാണല്ലേ അമ്മ എൻട്രഴിക്കാതെ എന്ന പാട്ട്. അതും വാലി സാർ വരികളെഴുതി മണ്ണെണ്ണ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു കിട്ടിലം പാട്ടാണ്. അതും രാധാമണി ചേച്ചി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തിന് ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായി

അക്കാഡമി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ എം ലച്ചു കൊട്ടാരക്കരയിൽ നിന്നാണ്. എനിക്ക് സീതാറാമ മൂവിയിലെ ആ റോമൽ സോങ് വെച്ച് തരണി, ഡെഡിക്കേറ്റഡ് ടു ആസ്ട്രിയ FM 90 എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാണ് ലച്ചു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ലച്ചു ആവശ്യപ്പെട്ട് പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. സീതാരാമം എന്ന സിനിമയിൽ സൂരജ് സന്തോഷും കോറസ് എല്ലാവരും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാട്ടാണല്ലേ. അതും വിനായക് ശശികുമാർ സർ വരികൾ എഴുതി, വിശാൽ ചന്ദ്രശേഖർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ആരോമൽ പൂവ് പോലെ നിൻ. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291 9090 0474291 9090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9524909090 9562669090 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലോട്ട് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ട്രൂത്ത് സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പം ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പം അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി സീതാരാമം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ ആൻഡ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിബ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? മോഹൻ ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: മഴയൊന്നുമില്ല, ഇങ്ങനെ സന്തോഷമായിട്ട് പോവാണ്.
2: സന്തോഷമായിട്ട് പോകുന്നു.
1: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടേ?
2: പാർക്കവി നിലയത്തിലെ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടുള്ള ഒരു പട്ടിനൂലും മാലയും ചേർത്തു.
1: ഓക്കെ ചേട്ടാ, ആർക്ക് വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: ഇനി കേൾക്കുന്ന എല്ലാവർക്കും ബീജാദേവി എന്ന് പറഞ്ഞ ആൾക്കും.
1: ഓക്കെ ചേട്ടാ, അപ്പൊ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
2: ഓക്കെ, താങ്ക്
1: യു, താങ്ക് യു ഫോർ കോളിംഗ്.
2: സുൽത്താനോട് ഒരു കാര്യം പറയാനുണ്ട്.
1: എന്തായിരുന്നു?
2: ഈ പിറന്നാൾ വന്നാൽ എല്ലാരെയും ഈ എപ്പോഴും ഒക്കെ വിളിക്കുന്നവരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടായി.
1: ഞാൻ ലീവ് ആയിരുന്നു, ഇന്ന് എനിക്ക് ലൈവ് ഇല്ലായിരുന്നു.
2: അഭിമാനത്തിലായി, പിറന്നാളിന് ലീവ് എടുത്തു. പക്ഷെ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണ്ടായ, ഇങ്ങനെ ഒരു പിറന്നാളുണ്ട് വിളിക്കുന്നത്, സ്ഥിരം വിളിക്കുന്നത്.
1: ഒരിക്കലുമല്ല, എന്തായാലും ഇങ്ങനെ ഓർത്ത് ചോദിച്ചില്ല, അതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് വളരെ ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് പാട്ട്, ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഭാർഗവി നിലയം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു എന്നൊരു പാട്ടാണ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ജാനകിയമ്മ പാടി ബ്യൂട്ടിഫുൾ ആക്കി, അതുപോലെ തന്നെ ദാസേട്ടനും മെയിൽ വെർഷൻ പാടിയിട്ടുണ്ട് കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. പി ഭാസ്കരൻ സാർ വരികൾ എഴുതി, എം എസ് ബാബുരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും ചേട്ടന് വേണ്ടി ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ചേച്ചി മുത്തുച്ചിപ്പി പോലെ ഒരു കത്തിനുള്ളിൽ വന്നൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരികയാണ്. അപ്പോൾ സരികയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് മുത്തച്ചിപ്പി പോലൊരു എന്നൊരു പാട്ട്. ഷാർ റഹ്മാൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, രമ്യ നമ്പീശൻ സച്ചിൻ വാര്യർ ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090 0474 2919090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909059625669099. So keep on listening to Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

കുട്ടികൾക്ക് ഷിഗല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ഝാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Young Indian today is very inquisitive. He's been exposed to the internet for the last 20 years, right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster, and we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഝാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ഝാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ഝാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷക്കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കണല്ലേ. അപ്പൊ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474 291 9090 0474 291 9090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9562 6649 9090 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കാസറ്റ് കഫയിലോട്ട് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്തും ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് സാറ്റർഡേ ആണല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ ലക്കി വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും മിസ്സാക്കി കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ 2 മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. ഹായ് ആശ്രിയ, ഞാൻ കൃഷ്ണൻകുട്ടി, ചക്ക് വരക്കൽ. എനിക്ക് അശ്വരഥം എന്ന ചിത്രത്തിലെ തുലാവർഷമേളം എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എവർഗ്രീൻ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അശ്വരഥം എന്ന സിനിമയിൽ നമ്മുടെ ജാനകിയമ്മയും ദാസേട്ടനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു പാട്ടാണല്ലേ. മാങ്കമ്പ് ഗോപാലകൃഷ്ണൻ സാർ വരികളെഴുതി, ശ്യാം സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് തുലാവർഷമേളം എന്ന പാട്ടാണ്. ആ പാട്ട് എന്തായാലും കേൾപ്പിച്ചു തരാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനഘയാണ് കേട്ടോ. അനഘ ചോദിച്ചിരിക്കുന്നത്, ഹലോ ആശ്രയ, എനിക്ക് കാട്ടുചെമ്പകം എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് അനഘക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനഘയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പള്ളിച്ചട്ടമ്പി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാട്ടുചെമ്പകം എന്ന പാട്ട്. അതും ജേക്സ് ബിജോയ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്പുറം സാർ വരികളെഴുതി, വിശാൽ മിശ്രയും ആവണി മൽഹാരം ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പാട്ടാണല്ലേ. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 13 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
3: എൻ്റെ പേര് രാജീവ്.

0: തിരുനേരം ചെറുതായിട്ട് മഴയൊക്കെ ചാറി
1: ആണല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
0: എനിക്ക് തുള്ളാത്ത മണവും തുള്ളും, അതിലെ 20 കോടി നിനവുകൾ കൂടി പെണ്ണുകളാണ്.
1: ഓക്കെ ചേട്ടാ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
0: ഈ കേസറ്റ് കഫെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, ഉറപ്പായിട്ടും പാട്ട് കേൾപ്പിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്.
0: ഓക്കെ,
1: അപ്പൊ നമ്മളിപ്പോ രാജേഷ് ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് 20 കോടി എന്ന പാട്ട്. അതും തുള്ളാത്ത മരവും തുള്ളും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ വൈരമുതു സർ വരികൾ എഴുതി, എസ് എ രാജ്കുമാർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഹരിഹരൻ സാർ പാട്ടുപാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ 20 കോടി എന്ന പാട്ട്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് രാജേഷ് ചേട്ടൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടൻ ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ആസ്ട്രിയ FM, ഞാൻ കലയപുരത്ത് നിന്നും ദക്ഷയാണ്. എനിക്ക് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ വരമഞ്ഞലാടിയ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ദക്ഷക്കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരമഞ്ഞലാടിയ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പ്രണയവർണ്ണങ്ങൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് വരമഞ്ഞലാടിയ എന്ന പാട്ട്. അതും സച്ചിദാനന്ദ് സാർ വരികൾ എഴുതി, വിദ്യാസാഗർ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-90-0-4-2-9-1-9-0-0-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0 റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490900 9526490909. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
3: നമസ്കാരം മോളെ, ഇത് നെടിയവളിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
2: ഓക്കെ ശാന്ത ചേച്ചി, എന്തുകൊണ്ട് വിശേഷം? അവിടെ മഴയൊക്കെ ഉണ്ടോ? എങ്കിലും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു അന്തരീക്ഷം ഒക്കെ ആണോ? ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഭക്ഷണം കഴിച്ചില്ല മോളെ, പാട്ട് കേട്ടിട്ട് പിന്നെ ഒരാൾ ഉറങ്ങാനുണ്ട്, അയാളെ കൂടെ ഉറക്കിയിട്ട് കഴിക്കാൻ.
2: പാള് നമ്മുടെ പാട്ട് കേട്ട് ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കയാണ്. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
3: ആ മോളെ, എന്റെ കൂടെ ഉറങ്ങാതെ ഒരാള് അടുത്തിരിപ്പുണ്ടേ. അപ്പൊ ഞാനേ ഫോൺ വിളിച്ചപ്പോ മോൻ ചോദിച്ചു ആരെയാ വിളിക്കുന്നെ, അമ്മയാണോന്ന്. ഞാൻ പറഞ്ഞ അല്ല, ഒരു ആന്റിയാണ്, ആന്റി പാട്ട് വെച്ചിരുന്ന ഒരു ആന്റിയാണെന്ന് പറഞ്ഞു. അയാൾ ഉറങ്ങിയിട്ടില്ല, അയാൾക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു മോളെ. കൊടുക്കട്ടോ?
2: കൊടുത്തോ കൊടുത്തോ.
3: ഹലോ, ഒന്ന് വിളിച്ച മോനെ.
2: ഹലോ,
4: അയ്യോ
2: പേരെന്തുവാ?
4: അയ്യോ
2: പേര്,
3: പേര്
4: അതോ?
2: ഹലോ കേൾക്കാമോ?
4: അയ്യോ
2: ഹലോ മാത്രമേ ഉള്ളോ?
4: അതോ
3: മോളെ, അയാള് ഇപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസം ആയതേ ഉള്ളു.
2: അതെ അല്ലേ?
3: അയാളിപ്പോ എന്റെ കൂടെ തന്നെ മിക്ക ഉറങ്ങണമൊന്നുമില്ല.
2: ആണല്ലേ, അപ്പൊ നല്ല രസമായിരിക്കുമല്ലോ എല്ലാരും കൂടെ ഒക്കെ ആവുമ്പോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും അഖം എന്ന സിനിമയിലെ അറിയാതെ അത് തേടുന്നു എന്ന പാട്ട് ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
3: താങ്ക്
2: യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് അഖം എന്ന സിനിമയിലെ അറിയാതെ അത് തേടുന്നു എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2013 റിലീസായിട്ടുള്ള ഒരു മൂവിയാണല്ലേ അഖം എന്ന് പറയുന്നത്. അതും ജഗൻ സാർ പാടി മനോഹരമാക്കി ഫഹദ് ഫാസിലും അനുപോളും ചേർന്ന് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പയ്യമ്പര ജയകുമാർ സാർ വരികളെഴുതി ദീപക് രഘുവും മുരൻ വാസുദേവും ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അജയമണി ചേട്ടനാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ സുൽത്താന, എനിക്ക് കാതൽ കോട്ടെ എന്ന മൂവിയിലെ കാലമെല്ലാം കടൽ വാഴ്ക്കെ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. കാലമെല്ലാം കാതൽ വാഴ്ക്കെ എന്ന പാട്ട്, അതും കാതൽ കോട്ടെ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ പി ഉണ്ണികൃഷ്ണൻ സാറും ചിത്രാമയും ചേർന്ന് പാടി മനോഹരമാക്കി ദേവ സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു അഖതിയൻ സാർ വരികളെഴുതിയ മനോഹരമായിട്ടുള്ളൊരു തമിഴ് പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദി നമ്പർ 0417429090 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടൊക്കെ തന്നെ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9522669090952669090. So keep on listening to Astraya FM 90, Nadinoppam, Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യാസിഡ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 40 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം, ആരാ സംസാരിക്കുന്നത്?
3: ഹലോ,
2: ഹലോ, കേൾക്കാമോ? ഓക്കെ, സജി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സലീം ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം?
3: വിശേഷമൊന്നും
2: അതല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്.
2: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
3: ഇല്ല,
2: ഇല്ല.
3: പാട്ട് കേട്ടോണ്ടിടക്കുകയായിരുന്നു.
2: അതെ അല്ലേ. അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
3: ഞാൻ അയോധ്യ എന്ന് പറയുമ്പോ രണ്ടാമത് തൊട്ടാണ് ഈ അയോധ്യയുടെ കാര്യം പറയുന്നത്. ഒരു പടം, നല്ല ഫേമസ് ആയ പടമാണ്, കഥയുള്ള പാട്ടുമാണ് അത്.
2: അയോധ്യയിലെ ഏത് പാട്ടാ കേക്കണ്ടേ?
3: അത് രാമൻ, ശ്രീരാമൻ, ഞാൻ അയോധ്യ വിട്ട് രാമൻ എന്ന് പറയുന്ന പടം പാട്ടാണ്.
2: ഓക്കെ, പാട്ട് പാടുവോ?
3: പാട്ട് കുറച്ചൊക്കെ പാടുക, അന്ന് വയസ്സായില്ലേ,
2: ട്രൈ ചെയ്യുന്ന
3: സമയത്ത് ഒത്തിരി കണ്ട പടമാണ് അത്.
2: അതാ ട്രൈ ചെയ്യുന്നു, ഒന്ന് പാടാൻ നോക്കുന്നു.
3: അതിനകത്ത് തന്നെ ഒരു 4-5 പാട്ടുണ്ട്. 5 പാട്ടും ഫേമസ് പാട്ടുകളാണ്, പഴയ പാട്ട്. കഥയൊക്കെ പിന്നെ പടം പോലെയാണ് ആ പാട്ടും.
2: അതെ,
3: ഭയങ്കര കേട്ട് നോക്കണം.
2: ഓക്കെ ചേട്ടാ, അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
3: ഇല്ല, ഡെഡിക്കേഷൻ നമ്മുടെ ഭാര്യ എടുത്തിരിപ്പോണ്ട് ഞങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ പാട്ട്.
2: അതെല്ലേ, എനിക്ക് ചേട്ടന്റെ വൈഫിനെ ഒക്കെ മക്കളെ ഒക്കെ തിരക്കിന്ന് പറയട്ടോ. നമ്മളിപ്പോ വിളിച്ചത് സലീം ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് അയോധ്യ എന്നൊരു പഴയതാണെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അയോധ്യ എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് രാമൻ ശ്രീരാമൻ എന്നൊരു പാട്ട്. ആ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. പി ജയചന്ദ്രൻ സർ പാടി മനോഹരമാക്കി, പി ഭാസ്കരൻ സർ വരികൾ എഴുതി, ജി ദേവരാജൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സലീം ചേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. ഹേ സുൽത്താന, എൻ്റെ പേര് അമ്മു, എനിക്ക് റോജാ കാതലി ഫ്രം അനേകൻ ഈ പാട്ട് വേണം എന്ന് പറഞ്ഞാണ് അമ്മു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മുവിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അനേകൻ എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണല്ലേ റോജാ കാതലി എന്ന പാട്ട്. അതും വൈരമുത്ത് സാർ വരികൾ എഴുതി, ശങ്കർ മഹാദേവനും സുനിധി ചൗഹാനും ചിന്മയും ചേർന്ന് പാടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഹരീഷ് ജയരാജ് മ്യൂസിക് കമ്പോസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. So, we'll come to the number 0474-291-9090. 0474-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490900 9526690090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Bye.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 53 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. ഹലോ ആശ്രയ, എനിക്ക് വെൺമതി എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് കാത്തു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടിനൊക്കെ അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള ഒരു സിനിമയാണല്ലേ ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വത്തിലെ വെൺമതി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തുവിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ശ്രീറാം പാടി ബ്യൂട്ടിഫുള്ളാക്കി ജസ്റ്റിൻ പ്രഭാകരൻ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണല്ലേ. അപ്പോൾ ഈ പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലോട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ സമയത്ത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിൻ്റെ ടൈമിൽ വന്ന് വിളിക്കുക, മെസ്സേജ് അയക്കുക, ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചോദിക്കുക. അപ്പോൾ എന്നാലും എനിക്കിവിടെ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനാണെങ്കിൽ, ഇന്ന് അത്യാവശ്യം നല്ലൊരു സ്പെഷ്യാലിറ്റി ഏറിയ ഒരു ദിവസമാണ്. യെസ്, ഇന്ന് വേൾഡ് കിഡ്നി ക്യാൻസർ ഡേ ആണ്. ഈ ഒരു ദിവസം ആചരിക്കുന്നത് പോലും ജനങ്ങളെ ഈ ഒരു ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്, ഈ കിഡ്നി ക്യാൻസർ അനുഭവിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് എന്നെല്ലാത്തിനെയും കുറിച്ചും ആളുകളെ അവെയർ ആക്കാൻ വേണ്ടി ആചരിക്കുന്ന ഒരു ദിവസമാണല്ലേ. അപ്പൊ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ഇനി കേൾക്കുവാനുണ്ട്. എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക അർബുദ ദിനമായി അഥവാ വേൾഡ് കിഡ്നി ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ അത്ഭുത ഫിൽറ്ററുകളായ വൃക്കകളെ ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ച് ജനങ്ങളിൽ കൃത്യമായ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകമെമ്പാടും അതിവേഗം വർദ്ധിച്ചു വരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് കിഡ്നി ക്യാൻസർ എങ്കിലും നിർഭാഗ്യവശാൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്നും പലവർക്കും വലിയ മടിയാണ്. തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കാതെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഈ രോഗത്തെ സൈലന്റ് വില്ലൻ എന്നും വിശേഷിപ്പിക്കാം. രോഗം ഗുരുതരമാകുന്നവരെ കാത്തു നിൽക്കാതെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ആരോഗ്യ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ വൃക്ക അർബുദ ദിനം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം രോഗികളുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല അവരുടെ മാനസികമായ സുരക്ഷിതത്വം കൂടിയാണ്. ക്യാൻസർ ബാധിതരായി 85% ആളുകളും കടുത്ത ഭയവും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗനിർണയത്തിനൊപ്പം രോഗിക്കും അവരുടെ കുടുംബത്തിനും മാനസികമായ വലിയൊരു പിന്തുണ നൽകേണ്ടതുണ്ടെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പുകവലി, അമിതവണ്ണം, അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്ഥിരമായി കഴിക്കുന്ന പെയിൻ കില്ലറുകൾ എന്നിവയെല്ലാം വൃക്ക ക്യാൻസറിലേക്ക് നയിക്കുന്ന വില്ലന്മാരാണ്. മൂത്രത്തിൽ രക്തം കാണപ്പെടുകയോ വിട്ടുമാറാത്ത നടുവേദനയോ വയറിന്റെ വശങ്ങളിൽ മുഴയോ കണ്ടാൽ അത് അവഗണിക്കാതെ ഉടൻ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കാണാൻ നാം തയ്യാറാകണം. പണ്ടത്തെ പോലെയല്ല മെഡിക്കൽ രംഗം ഇന്ന് ഒരുപാട് പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ് എന്നത് നമുക്ക് ഏവർക്കും വലിയൊരു ആശ്വാസമാണ്. ക്യാൻസർ ബാധിച്ചാൽ കിഡ്നി മൊത്തമായി നീക്കം ചെയ്യാതെ രോഗം ബാധിച്ച ഭാഗം മാത്രം മാറ്റുന്ന അത്യാധുനിക റോബോട്ടിക് സർജറികൾ ഇന്നും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ എന്ന വാക്ക് കേട്ട് ആരും ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒന്നാണിത്. ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാനും ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുവാനും നാം ഇന്ന് പ്രതിജ്ഞയെടുക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ലളിതമായ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മൂത്രപരിശോധനയിലൂടെയോ നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം നമുക്ക് ഉറപ്പുവരുത്താം. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ഷോർട്ട് ബ്രേക്കിലോട്ട് പോകാം. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിപ്പോൾ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. നമ്മളെ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഹോസ്പിറ്റൽ കിടക്കുകളെയും മരുന്നുകളെയും മുടി കൊഴിയുന്നതിനെയും ഒക്കെ കുറിച്ചാണ് അല്ലെ. എന്നാൽ ഈ ലോക വൃക്കാർബുദ ദിനത്തിൽ മെഡിക്കൽ ലോകം ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു വലിയ വശത്തെ കുറിച്ചാണ്. യെസ്, ഈ വർഷത്തെ ഈ ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം അഥവാ തീം തന്നെ കിഡ്നി ക്യാൻസറും മനസ്സിന്റെ ഭാരവും തന്നെയാണ്. ക്യാൻസർ രോഗനിർണയം നടത്തുമ്പോൾ രോഗിയുടെ ശരീരത്തിന് മാത്രമല്ല അവരുടെ മനസ്സിലാണ് ആദ്യത്തെ വലിയ പ്രഹരം ഏൽക്കുന്നത്. ഒരു പഠനം അനുസരിച്ച് കിഡ്നി ക്യാൻസർ ബാധിച്ച 85% ആളുകളും കടുത്ത ആശങ്കയും ഭയവും വിഷാദവും അനുഭവിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. എനിക്കിനി എത്ര നാൾ ആയുസ്സുണ്ടാകും, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ ഉള്ളിൽ നിന്ന് ദീർഘനേരം വേട്ടയാടാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ മാനസിക വിഷമങ്ങൾ ഡോക്ടറോടോ സ്വന്തം വീട്ടുകാരോടോ തുറന്നു പറയാൻ ഭൂരിഭാഗം രോഗികളും തയ്യാറാകാറില്ല. ഉള്ളിലൊതുക്കുന്ന ഈ സങ്കടങ്ങളും പേടിയും അവരുടെ രോഗപ്രതിരോധ ശേഷി പോലും ദോഷകരമായി ബാധിക്കാറുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ക്യാൻസർ ചികിത്സ എന്നാൽ വെറും മരുന്ന് കൊടുക്കലോ സർജറി ചെയ്യലോ മാത്രമല്ലെന്ന് ഈ വർഷത്തെ തീം നമ്മെ ഉറക്കെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. ശാരീരിക വേദനകൾ മാറ്റുന്നതിനൊപ്പം രോഗിയുടെ മനസ്സിലെ പേടി തുടച്ചു മാറ്റുവാനും അവർക്ക് ആത്മവിശ്വാസം നൽകുവാനും ഡോക്ടർമാർക്കും കുടുംബത്തിനും വലിയ പങ്കുണ്ട്. രോഗികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക, അവരുടെ സങ്കടങ്ങൾ ക്ഷമയോടെ കേൾക്കുക എന്നത് വലിയൊരു മരുന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു ചെറിയ ഉറപ്പ് നൽകിയാൽ പോലും രോഗിക്ക് കിട്ടുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. ക്യാൻസറിനെ അതിജീവിച്ചവരുടെ കൂട്ടായ്മകളിൽ പങ്കാളികളാകുന്നത് രോഗികളിൽ രോഗം ഭേദമാക്കുമെന്ന് വലിയൊരു പ്രതീക്ഷ വളർത്താൻ സഹായിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തോന്നിയാൽ അവരുടെ മനസ്സ് തളരാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ കൂടിയുള്ളത്. ഞാനാണ് ആർജെ സുൽത്താനയാണ്. ഇന്ന് ലോക വൃക്ക അർബുദ ദിനമാണല്ലേ. അപ്പൊ ഈ ഒരു ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ രോഗം ശരീരം തരുന്ന എന്ത് ലക്ഷണങ്ങൾ നോക്കിയാണ് തിരിച്ചറിയേണ്ടത് എന്നതിനെയൊക്കെ കുറിച്ചാണ് കേട്ടോ. തുടക്കത്തിൽ ഒട്ടും ലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരു രോഗമാണെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ ശരീരം തരുന്ന ചില സൂചനകൾ വഴി നമുക്കിത് കണ്ടെത്താനാകും. വൃക്ക അർബുദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിയന്തരവുമായി ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. വേദനയോ മറ്റസ്വസ്ഥതകളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം മൂത്രം ചുവന്ന നിറത്തിലോ തവിട്ട് നിറത്തിലോ പോകുന്നത് കണ്ടാൽ അത് ഒട്ടും നിസാരമായി കാണരുത്. അതുപോലെ തന്നെ നടുവിന്റെ ഒരു വശത്ത് മാത്രം വിട്ടുമാറാതെ നിൽക്കുന്ന കടുത്ത വേദന ഇതിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാകാം. സാധാരണ പേശിവേദന എന്ന് കരുതി നമ്മൾ പലരും ഇത് അവഗണിക്കാറുണ്ടെങ്കിലും ദിവസങ്ങളോളം ഇത് തുടരുകയാണെങ്കിൽ ഡോക്ടറിനെ കൃത്യമായി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. വയറിന്റെ വശങ്ങളിലും നടുവിന് ഇരുവശത്തോ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും മുഴയോ തടിപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ ട്യൂമർ ആകാനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നത് വൃക്ക അർബുദത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. നന്നായി ആഹാരം കഴിച്ചിട്ടും ശരീരം മെലിഞ്ഞു പോവുകയും കൂടെ കടുത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ദിവസങ്ങളോളം വിട്ടുമാറാതെ നിൽക്കുന്ന നേരിയ പനിയും രാത്രികാലങ്ങളിൽ അമിതമായി വിയർക്കുന്നതും കിഡ്നി ക്യാൻസറിന്റെ ലക്ഷണങ്ങളായി വരാറുമുണ്ട്. രക്തക്കുറവ് അഥവാ അനീമിയ പെട്ടെന്നുണ്ടാകുന്നതും വിശപ്പില്ലായ്മയും നമ്മുടെ ശരീരത്തിലെ ഫിൽറ്ററുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ സൂചനയാകാം. പ്രിയപ്പെട്ടവരും കൂട്ടുകാരുമായ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. വൃഷങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന വീക്കവും ഇതിന്റെ ഭാഗമായി വരാം എന്നതാണ്. ശരീരത്തിലെ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ ഈ ലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും സാധാരണ അസുഖം കൊണ്ടാണോ അതോ കിഡ്നിയിലെ പ്രശ്നം കൊണ്ടാണോ എന്ന് ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വരുമ്പോൾ നോക്കാം എന്ന് വിചാരിക്കാതെ വരും മുൻപി കാക്കുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേട്ടറിയുവാനുണ്ട്. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോപം. ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെ
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Once again we are back on loudspeaker. കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. നമ്മൾ പലപ്പോഴും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് നാളെ മാറിക്കോളും എന്ന് കരുതി മാറ്റി വെക്കാറില്ലേ? എന്നാൽ ഇന്ന് ലോക വൃക്കാർപ്പുര ദിനത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഒരു കാരണവശാലും നാളത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ്. വൃക്ക അർബുദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യമേ പ്രകടമാകുന്നതുമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിലൂടെ ചോര പോകുന്ന അവസ്ഥയാണ്. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ഹേമറ്റോറിയ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഫിൽറ്ററുകൾക്ക് എന്തോ തകരാറുകൾ ഉണ്ടെന്ന് കൃത്യമായ സൂചന. സാധാരണയായി മൂത്രത്തിൽ പഴുപ്പോ കല്ലോ ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത വേദനയും പുകച്ചിലും ഉണ്ടാകാറുണ്ട് അല്ലെ? എന്നാൽ കിഡ്നി ക്യാൻസറിന്റെ പ്രത്യേകത യാതൊരുവിധ വേദനയോ മറ്റസ്വസ്ഥതകളോ ഇല്ലാതെ ആയിരിക്കും പെട്ടെന്നൊരു ദിവസം മൂത്രത്തിൽ രക്തം കാണപ്പെടുക. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കുമ്പോൾ അത് കടും ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ചായയുടെയോ കോളയുടെയോ ഒക്കെ നിറത്തിലോ പോകുന്നത് കണ്ടാൽ ഒട്ടും മടിക്കരുത്. പലരിലും ഇത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല. ഒരു ദിവസം കണ്ടതിന് ശേഷം പിന്നീട് കുറച്ചു ദിവസത്തേക്ക് സാധാരണ നിറത്തിലായിരിക്കും മൂത്രം പോകുക. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കും അസുഖം തനിയെ മാറി എന്ന്. എന്നാൽ അവിടെയാണ് നമ്മൾ അബദ്ധത്തിൽ ചാടുന്നത്. ഇങ്ങനെ രക്തം വരുന്നത് തനിയെ നിൽക്കുമ്പോൾ രോഗം മാറിക്കോളും എന്ന് കരുതി ഒളിച്ചു വെക്കുന്നത് ഭാവിയിൽ വലിയ അപകടം വരുത്തി വെക്കും. മൂത്രത്തിൽ രക്തത്തിന്റെ ചെറിയൊരു അംശം പോലും കാണുന്നത് നിങ്ങളുടെ കിഡ്നി തരുന്ന വലിയൊരു അപായ സൂചന അഥവാ റെഡ് അലർട്ട് തന്നെയാണ്. പ്രായമായവരിലാണ് ഇത് കൂടുതൽ കാണപ്പെടാറുള്ളതെങ്കിലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഈ കാര്യം ഒട്ടും പിന്നിലല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തുകയാണ് വേണ്ടത്. ഒരു സാധാരണ മൂത്ര പരിശോധനയിലൂടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയോ ഈ രക്തസ്രാവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാൻ ഡോക്ടർമാർക്ക് സാധിക്കും. ഇത് ഒരുപക്ഷെ വേറൊരു സാധാരണ ഇൻഫെക്ഷൻ ആയിരിക്കാം. എങ്കിലും കിഡ്നി ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 യിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. നമ്മളെങ്കിലേ ഒരുപാട് പരസ്യങ്ങൾ കേൾക്കാറുണ്ട്. തിയേറ്ററിൽ പോയാലും എവിടെ പോയാലും സ്ഥിരമായി കാണുന്ന ഒരു പരസ്യല്ലേ, പുകവലി ശ്വാസകോശത്തിന് ഹാനികരമാണ് എന്ന് അല്ലെ? എന്നാൽ പുകവലിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെ മാത്രമല്ല ശരീരത്തിലെ അത്ഭുത ഫിൽറ്ററുകളായിട്ടുള്ള കിഡ്നിയെയും തകർക്കുമെന്ന് എത്ര പേർക്കറിയാം. ഇന്ന് ലോക വൃക്ക അർബുദ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് പുകവലിയും കിഡ്നി ക്യാൻസറും തമ്മിലുള്ള ആ മാരകമായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിയാണ്. പലരും വിചാരിക്കുന്നത് പുകവലിക്കുമ്പോൾ പുക നേരെ പോകുന്നത് ശ്വാസകോശത്തിലേക്കല്ലേ, അപ്പൊ കിഡ്നിക്ക് എന്താണ് കുഴപ്പം എന്നാണ് അല്ലെ? എന്നാ കേട്ടോളൂ, സിഗരറ്റ് പുകയില മാരകമായ വിഷാംശങ്ങളും നിക്കോട്ടിനും നമ്മൾ ശ്വസിക്കുമ്പോൾ അത് നേരെ നമ്മുടെ രക്തത്തിലേക്കാണ് കലരുന്നത്. രക്തത്തിൽ കലർന്ന ഈ വിഷവസ്തുക്കളെ ശരീരം മുഴുവൻ ഓടിയെത്തിയ ശേഷം അവസാനം അരിച്ചെടുക്കുന്നത് നമ്മുടെ കിഡ്നികളാണ്. വിഷാംശങ്ങൾ നിറഞ്ഞ ഈ രക്തം നിരന്തരം അരിച്ചെടുക്കേണ്ടി വരുമ്പോൾ കിഡ്നിയിലെ കോശങ്ങൾക്ക് കടുത്ത കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ വർഷങ്ങളോളം വിഷാംശം അടിഞ്ഞുകൂടുന്നത് കിഡ്നിയിലെ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റാൻ കാരണമാകുന്നു എന്നാണ് മെഡിക്കൽ ലോകം പറയുന്നത്. ഒരു പഠനം അനുസരിച്ച് പുകവലിക്കാത്തവരെ അപേക്ഷിച്ച് പുകവലിക്കുന്ന ആളുകളിൽ കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്രയധികം പുകവലിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടി വരികയാണ് ചെയ്യുന്നത്. പലരും വിചാരിക്കുന്നത് ബീഡിയോ സിഗരറ്റോ വലിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ്. എന്നാൽ ഈ കാലത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഈ സിഗരറ്റും ഇതിനും ഒട്ടും പിന്നിലല്ല. അത് മാത്രമല്ല, നമ്മൾ പുകവലിച്ചില്ലെങ്കിലും നമ്മുടെ അടുത്തിരുന്ന് ആരെങ്കിലും വലിക്കുന്ന പുക ശ്വസിക്കുന്നത് പോലും കിഡ്നിയെ ബാധിക്കാം. ഇനി നമ്മുടെ നാട്ടിൽ പുരുഷന്മാരിൽ കിഡ്നി ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ പുകവലി ശീലം തന്നെയാണ്. പക്ഷേ ഇതിലൊരു നല്ല വശം എന്തെന്നാൽ ഇന്ന് തന്നെ നിങ്ങൾ പുകവലി നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നി ക്യാൻസർ സാധ്യത പടിപടിയായി കുറഞ്ഞും വരും. ഒരു രസത്തിന് ഒപ്പിച്ചു കൂട്ടുന്ന ശീലങ്ങളിൽ ഒടുവിൽ വലിയൊരു ശാപമായി മാറരുത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Yes, we are back on loudspeaker. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. വൈകുന്നേരങ്ങളിലില്ലേ നല്ല ചൂടുള്ള ബർഗറും ഫ്രൈഡ് ചിക്കനും ചീസി പിസയും ഒക്കെ കണ്ട് നാവിൽ വെള്ളം ഊറാത്തവർ നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നാവിനെ കൊതിപ്പിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും അമിതവണ്ണവും നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ എത്രത്തോളം അപകടത്തിലാക്കുന്നുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, ഇന്ന് ലോക വൃക്ക അർബുദ ദിനമാണല്ലേ. അപ്പൊ ഈ ഒരു ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊണ്ണത്തടിയും ഫാസ്റ്റ് ഫുഡും എങ്ങനെയാണ് കിഡ്നി ക്യാൻസറിലേക്ക് വഴി തുറക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. മെഡിക്കൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പുകവലി കഴിഞ്ഞാൽ കിഡ്നി ക്യാൻസർ വരാനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ കാരണം അമിതവണ്ണമാണ് എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിലെ അമിതമായിട്ടുള്ള കൊഴുപ്പും ഉപ്പും കൃത്രിമ ചേരുവകളും നമ്മുടെ ശരീരഭാരം അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ കൊഴുപ്പ് അമിതമായി അടിഞ്ഞുകൂടുമ്പോൾ അത് നമ്മുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കിഡ്നിയിലെ കോശങ്ങളുടെ അമിതമായ വളർച്ചയ്ക്കും ട്യൂമറുകൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. അത് മാത്രമല്ല, അമിതവണ്ണമുള്ളവരിൽ സ്വാഭാവികമായും ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി പി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഉയർന്ന രക്തസമ്മർദ്ദം കിഡ്നിയിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും അത് പിന്നീട് ക്യാൻസർ സാധ്യത ഇരട്ടിയാകുകയും ചെയ്യുന്നുണ്ട്. പ്രായഭേദമന്യേ ഇന്ന് കൊച്ചുകുട്ടികളിൽ പോലും അമിതവണ്ണവും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ആഴ്ചയിൽ 4-5 ദിവസമൊക്കെ ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ച് ഒട്ടും വ്യായാമം ചെയ്യാതെ ഇരിക്കുന്നത് കിഡ്നിയോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. ശരീരത്തിലെ വിഷാംശങ്ങൾ അരച്ചു മാറ്റുന്ന കിഡ്നിക്ക് അമിതവണ്ണം ഉണ്ടാകുമ്പോൾ ഇരട്ടി ജോലി ചെയ്യേണ്ടി വരികയും അത് അവയെ തളർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു നല്ല വാർത്ത എന്തെന്നാൽ, നമ്മുടെ ജീവിത ശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ വലിയ വിപത്തിനെ നമുക്ക് തടയാനാകും. പാക്കറ്റ് ഭക്ഷണങ്ങളും വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങളും പരമാവധി കുറച്ച് നാടൻ ഭക്ഷണങ്ങളിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കാനോ എക്സസൈസ് ചെയ്യാനോ സമയം കണ്ടെത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യും. രുചിക്ക് വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന ശീലം നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. നമ്മൾ മലയാളികളുടെ വീടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് വാക്കുകളുണ്ട്, ഒന്ന് പ്രഷറും ഒന്ന് ഷുഗറും. അല്ലെ, പ്രായമാകുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ എന്ന് കരുതി നമ്മളിൽ പലരും ഇതിനെ വളരെ നിസ്സാരമായിട്ടാണ് കാണാറുള്ളത്.

നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ അനിയന്ത്രിതമായിട്ടുള്ള ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും കിഡ്നി ക്യാൻസറിലേക്ക് വരെ വഴി തുറക്കുമെന്ന് എത്ര പേർക്കറിയാം. ഇന്ന് ലോക വൃക്ക അർബുദ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് രോഗങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ നിശബ്ദമായിട്ട് നശിപ്പിക്കുന്നത് എന്നൊന്ന് കേൾക്കാം അല്ലെ. നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവൻ ശുദ്ധീകരിക്കുന്നത് കിഡ്നിയിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറിയ രക്തക്കുഴലുകളാണ് എന്ന് നമുക്കറിയാലോ. രക്തസമ്മർദ്ദം അഥവാ BP എപ്പോഴും ഉയർന്നു നിൽക്കുമ്പോൾ അത് ഈ ചെറിയ രക്തക്കുഴലുകൾക്ക് കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും അവയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കാലക്രമേണ കിഡ്നിയിലെ കോശങ്ങളുടെ ഘടന മാറ്റുകയും അത് ക്യാൻസർ ട്യൂമറുകൾ വരാൻ കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ അത് കിഡ്നിയുടെ ഫിൽട്ടറേഷൻ ശേഷിയെ പൂർണ്ണമായും തകരം മറിക്കുകയാണ്. കഠിനമായ ജോലി ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് കിഡ്നിയിലെ കോശങ്ങൾ പെട്ടെന്ന് നശിക്കുകയും അവിടെ അർബുദ കോശങ്ങൾ വളരാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുകയാണ്. ഒരു പഠനം അനുസരിച്ച് വിട്ടുമാറാത്ത ഉയർന്ന BP ഷുഗറുമുള്ള ആളുകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കിഡ്നി ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മെഡിക്കൽ ലോകം പറയുന്നത്. പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധം പ്രഷറിനും ഷുഗറിനും ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ അസുഖം കുറയുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം നിർത്തലാക്കുക എന്നതാണ്. ഇങ്ങനെ മരുന്നുകൾ കൃത്യമായി കഴിക്കാതിരിക്കുന്നത് കിഡ്നിയുടെ ആരോഗ്യത്തെ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യും. പ്രഷറും ഷുഗറും നിയന്ത്രിച്ചാൽ പകുതി രോഗങ്ങളെ നമുക്ക് പടിക്ക് പുറത്തു നിർത്താം എന്ന് ഡോക്ടേഴ്സ് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും BP ഷുഗറും പരിശോധിച്ച് അവ കൃത്യമായ അളവിൽ തന്നെയല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിനൊപ്പം ഉപ്പിന്റെയും മധുരത്തിന്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. യെസ്, വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. നമ്മളുണ്ടല്ലോ ഇത്രയും നേരം കിഡ്നി ക്യാൻസറിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും കാരണങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ഒരൽപ്പം പേടിച്ചിരിക്കുകയാണല്ലേ. എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഈ ലോക വൃക്ക അർബുദ ദിനത്തിൽ നമുക്ക് ഏവർക്കും വലിയൊരു ആശ്വാസവും ധൈര്യവും നൽകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. പണ്ടൊക്കെ ക്യാൻസർ എന്ന് കേട്ടാൽ ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതി കൈയൊഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് അല്ലെ. എന്നാൽ ഇന്ന് മെഡിക്കൽ രംഗം അത്രമേൽ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി ക്യാൻസർ വന്നാൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇന്നില്ല കേട്ടോ. പണ്ടത്തെ പോലെ വയറ് മുഴുവൻ കീറി മുറിച്ചുള്ള വലിയ ഓപ്പറേഷനുകളോ ഭയപ്പെടുത്തുന്ന ചികിത്സകളോ ഒന്നും ഇന്ന് ഈ രംഗത്ത് ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ഇന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വളരെ ലളിതമായി ഈ രോഗത്തെ ശരീരത്തിൽ നിന്നും മാറ്റിയെടുക്കാൻ ഡോക്ടേഴ്സിന് കഴിയുന്നുണ്ട്. മുൻപൊക്കെ ഈ കിഡ്നിയിൽ ട്യൂമർ കണ്ടാൽ ആ കിഡ്നി മുഴുവനായിട്ടും അറുത്തുമാറ്റേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പാർഷ്യൽ നെഫ്രെക്ടമി എന്ന അത്യാധുനിക ചികിത്സയിലൂടെ കിഡ്നിയിലെ ട്യൂമർ ബാധിച്ച ഭാഗം മാത്രം കൃത്യമായി മുറിച്ചു മാറ്റാൻ സാധിക്കും. ബാക്കിയുള്ള നല്ല കിഡ്നി ശരീരത്തിൽ തന്നെ നിലനിർത്തുന്നത് കൊണ്ട് ഓപ്പറേഷൻ ശേഷവും രോഗിക്ക് സാധാരണ ജീവിതം സുഖമായി നയിക്കാൻ സാധിക്കും. ഇതിനായി ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിപ്ലവമാണ് ലാപ്രോസ്കോപ്പിക് സർജറികളും റോബോട്ടിക് സർജറികളും. വയറ്റിൽ ചെറിയൊരു സുഷിരം മാത്രമിട്ട് റോബോട്ടിക് കൈകളുടെ സഹായത്തോടെ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഈ സർജറിക്ക് കൃത്യത വളരെ കൂടുതലാണ്. കീറി മുറിക്കലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ രക്തനഷ്ടം വളരെ കുറവായിരിക്കും. വേദന ഒട്ടുമില്ലാതെ രോഗിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാനും സാധിക്കും. ഇത് കൂടാതെ ട്യൂമറുകളെ ചൂടാക്കി നശിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോലുള്ള അത്യാധുനിക സൂചി ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. ക്യാൻസർ കോശങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുന്ന ടാർഗറ്റഡ് തെറാപ്പികളും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഇമ്യൂണോ തെറാപ്പികളും ഇന്ന് കിഡ്നി ക്യാൻസർ ചികിത്സയെ ഒരുപാട് എളുപ്പമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസർ എന്നാൽ ഒരു മരണശിക്ഷയല്ല, മറിച്ച് കൃത്യസമയത്ത് ചികിത്സിച്ചാൽ മാറ്റാൻ കഴിയുന്ന ഒരു സദാ രോഗം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനൊപ്പം വന്നു പോയാലും മികച്ച ചികിത്സകളിലൂടെ അതിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ഒരു ഡേ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ಬರ್ಡೇ.
1: ಲೌಡ್ ಸ್ಪೀಕರ್.
2: ಅರವಿಂದೇ ಆಘೋಷಂ. Yes, we are back on loudspeaker. കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ദിവസം, യെസ്, ഇന്ന് ലോക വൃക്ക അർബുദ ദിനമാണല്ലേ. അപ്പൊ ഈ ഒരു ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇത്രയും നേരം നമ്മൾ കേട്ടറിഞ്ഞു. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുന്നായി കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും അത്യാധുനിക ചികിത്സകളെ കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ നമ്മുടെ കിഡ്നിയെ സംരക്ഷിക്കാൻ നമ്മൾ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ. എന്നാല് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ രണ്ട് കിഡ്നികളെയും സൂപ്പർ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വിദ്യ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നെയാണ്. യെസ്, നമ്മുടെ കിഡ്നിയുടെ ഏറ്റവും വലിയ കാവൽക്കാരൻ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം കൃത്യമായി അഴിച്ചു മാറ്റാൻ കിഡ്നിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. എന്നാൽ പലരും തിരക്കുകൾക്കിടയിൽ വെള്ളം കുടിക്കാൻ മറന്നു പോവുകയും ശരീരം കടുത്ത നിർജ്ജലീകരണത്തിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. കിഡ്നിയിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടാനും അത് പിന്നീട് വലിയ രോഗങ്ങളിലേക്ക് വഴിമാറാനും ഈ വെള്ളം കുടിക്കാത്ത ശീലം കാരണമായേക്കും. അതുകൊണ്ട് ദിവസവും കുറഞ്ഞത് 2.5 മുതൽ 3 ലിറ്റർ വരെയെങ്കിലും ശുദ്ധമായ വെള്ളം കുടിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കുന്നതിനൊപ്പം നമ്മൾ മലയാളികൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മറ്റൊരു വലിയ മാറ്റം ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയാണ്. അച്ചാറുകളിലും പപ്പടത്തിലും ബേക്കറി പലഹാരങ്ങളിലും അടങ്ങിയിരിക്കുന്ന അമിതമായിട്ടുള്ള ഉപ്പ് കിഡ്നിയുടെ ആരോഗ്യത്തെ നിശബ്ദമായി തകർക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന വേദന സംഹാരികൾ നിർത്തുവാനും നമ്മൾ തയ്യാറാകണം. പ്രായഭേദമന്യേ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ലളിതമായിട്ടുള്ള ഒരു മൂത്ര പരിശോധന അൾട്രാസൗണ്ട് സ്കാനിങ്ങും ചെയ്ത് കിഡ്നിയുടെ ആരോഗ്യം ഉറപ്പുവരുത്തണം. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ, പ്രത്യേകിച്ച് പ്രഷറും ഷുഗറുമുള്ള മാതാപിതാക്കളുടെ കിഡ്നി ആരോഗ്യം കൃത്യമായി പരിശോധിക്കാൻ ഒരു മക്കളെന്ന നിലയിൽ നമ്മൾ മുൻകൈ എടുക്കണം. വരും മുമ്പേ കാക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. അപ്പൊ എന്തായാലും ഇന്നത്തെ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ, ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്കിവിടെ ചാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം, ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. APL-ഉമായിട്ട് ഇതായി ഒരു വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് 6 മണി വരെ ഗെയിം കളിക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടാകും. 2 മണിക്കൂർ നേരം ബോറടിച്ച് വീട്ടിലേക്ക് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നമ്മുടെ ആ ഒരു ബോറടി അങ്ങ് മാറിക്കിട്ടും. അത് മാത്രമല്ല, കൊട്ടാരക്കര ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ആ ഒരു അടിപൊളി ഗിഫ്റ്റും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന 2 നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ലൈവിലേക്ക് വിളിക്കാനും ഒന്ന് മെസ്സേജ് അയക്കാനുമുള്ള നമ്പറാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5873-1115.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ആ ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. അതിന് മുൻപായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു രാവിലെ മുതലേ നമ്മുടെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി അറിയാമെന്ന് തോന്നുന്നു. ഒരു തലമുറയെ മുഴുവനായിട്ടും പ്രണയിക്കാനായിട്ട് പഠിപ്പിച്ച തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ ഒരേ ഒരു ചോക്ലേറ്റ് ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന അരവിന്ദ് സ്വാമിയുടെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം.

അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടിന്റെ ഇൻട്രോയാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ് എന്നതാണ് ചോദ്യം കേട്ടോ. പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദ് സ്വാമീസ് ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ആശ്രയ എഫ്എം 90 വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 കഴിഞ്ഞ് 29 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ഒരു പാട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.

0: അപ്പോൾ പാട്ട് ഏതാണ് എന്ന ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ വെയിറ്റിംഗിലാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? എന്തൊക്കെയുണ്ട് അജയമണി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: മഴക്കോളൊക്കെ ഉണ്ട്, അപ്പൊ മഴയുടേതായിട്ടുള്ള ഒരു തണുപ്പൊക്കെ പിടിച്ച് അങ്ങനെ വീട്ടിലിരിക്കുകയാണല്ലേ. ചായയൊക്കെ കുടിച്ചായിരുന്നോ? ഓക്കെ. അപ്പൊ എന്തായാലും നേരത്തെ ഞാനൊരു പാട്ടിന്റെ ഇൻട്രോ കേൾപ്പിച്ചായിരുന്നു. ഇന്ന് അരവിന്ദ് സ്വാമിയുടെ ജന്മദിനമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാട്ട് ഏതാന്ന് മനസ്സിലായോ?
1: മനസ്സിലായി.
0: ഏത് പാട്ടാണ്? ശിശിര രാഗമാണോ ശിശിര കാലമാണോ? ശിശിരകാലം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് നോക്കാം.
2: ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ?
0: അപ്പൊ ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ?
1: ഹാപ്പി
0: ആയി. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കാം. ദീപചേട്ടൻ പാടി നമുക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട്, ശിശിരകാലം എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ട്. അർച്ചന, ആശ, വിഷ്ണു, ഷെമി, റിൻസി, ലിജിൻ, ലിനി, വിബി, ദേവിക, ദക്ഷ, അനീശ്വരം, കൊല്ലംപടി, രതീഷ്, ആർ, ചന്ദ്രൻ ആൻഡ് ഫൈനലി മനോജേട്ടൻ, എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ശിശിരകാലം എന്ന പാട്ടാണ്. ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ജയചന്ദ്രൻ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ടാണല്ലേ. അരവിന്ദ് സ്വാമിയും അതുപോലെ തന്നെ ശ്രീദേവി മാമും തകർത്തഭിനയിച്ച ഒരു റൊമാൻറ്റിക് മൂവി തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്.

യെസ്, പാട്ട് ഏത് പാട്ടിന്റെ ഇൻട്രോ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496-4909090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റ്യൻ,

യെസ്, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ ബിജ്യമാണ് നമ്മൾ കേട്ടത്. ഇത് ഏത് പാട്ടിൻ്റെതാണ് എന്നതായിരുന്നു നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിനിയാണ്. ഉയരെ ഉയരെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആൻസർ അയച്ചിരിക്കുന്നത് കേട്ടോ. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഉയരെ ഉയരെ വന്ന് എന്നോട് എന്ന പാട്ടാണെന്നാണ്. റിൻസി ലിജിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഞാനൊരു മലയാളി ജിലേബി മൂവിയിലെ പാട്ടാണെന്നാണ്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഉയരെ ഉയരെ എന്ന പാട്ടാണെന്നാണ്. ദേവിക, സൂര്യ, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഉയരെ ഉയരെ എന്ന പാട്ടാണെന്നാണ്. ദേവുചേടൻ പാടിയാണ് നമുക്ക് ആൻസറൊക്കെ അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഉയരെ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ഉയരെ എന്ന പാട്ടാണെന്നാണ് ചേട്ടനും പറഞ്ഞിരിക്കുന്ന ആൻസർ.

യെസ് അരവിന്ദ് സ്വാമി അഭിനയിച്ച ദ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ബോംബെ എന്ന സിനിമ. അപ്പോൾ സിനിമയിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഉയരെയെന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

ഹരിഹരൻ സാറിന്റെ വോക്കലിൽ പിറന്ന നിലാ കൈകരുത് എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ട് അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമയിലെ ഒരു പാട്ടാണ്. അപ്പൊ ചോദ്യം സിനിമ ഏതാണ് എന്നതാണ് കേട്ടോ. സിനിമ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 04742919090 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Australia FM 90. Naadinoppam naattarkoppam.
1: Time check. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി.

യെസ് അങ്ങനെ അരവിന്ദ് സ്വാമീസ് ബർത്ത്ഡേ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമകളിലെ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിത് ഇത്രയും നേരമായിട്ടും കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഗെയിം കളിച്ച് ഒരു മണിക്കൂർ കടന്നു പോയിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.

നിലാ കായ്കരുത് എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് ഇന്ദിര എന്ന മൂവിയിലെ പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലിനി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ഇന്ദിര എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ദിര. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇന്ദിര എന്ന് തന്നെയാണ്. ദക്ഷ, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഇന്ദിര എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജു ചേട്ടനാണ്. ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇന്ദിര എന്ന് തന്നെയാണ്. മനോജേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ഇന്ദിര എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ടൈപ്പ് ചെയ്ത മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഇന്ദിര എന്നാണ്. 1995 റിലീസായ സുഹാസിനി മണിരത്നമാണ് സഹരചന നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ദിര എന്ന് തുടങ്ങുന്ന ഈ ഒരു സിനിമ. അരവിന്ദ് സ്വാമിയും അതുപോലെ തന്നെ അനു ഹസൻ, രാധാരവി, നാസർ, അശ്വിനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു പാട്ട്, നല്ലൊരു സിനിമയാണ്. അതുപോലെ തന്നെ സിനിമയിലെ പാട്ടുകളും എടുത്തു പറയേണ്ടതാണ്. കാരണം സിനിമയിലെ എല്ലാ പാട്ടുകൾക്കും മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് എ ആർ റഹ്മാൻ സാറാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

ഓക്കെ, അപ്പൊ ഇൻട്രോ ബിജിഎം കേട്ടു, പാട്ട് ഏതാന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്, അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ്. അപ്പോൾ ഏത് പാട്ടാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-7429190 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526499090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന പാട്ട് ക്വസ്റ്റിന്റെ ഇൻട്രോയാണ് നമ്മളിപ്പോൾ കേട്ടത്. പാട്ട് ഏതാണ് എന്ന ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. പുതുവെള്ളൈ മഴൈ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. റിൻസി ലിജിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു വെണ്ണൈ മലൈ ഇന്ത പൊഴിക്കിൻ്റത് എന്നാണ്. ഓക്കെ. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പുതുവെള്ളൈ മഴൈ. വിഷ്ണു, ഷമി, ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പുതുവെള്ളൈ മഴൈ എന്ന പാട്ടാണെന്ന് തന്നെയാണ്. ആൻഡ് ദേവികയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. പുതുവെള്ളൈ മഴൈ എന്ന പാട്ടാണെന്നാണ് ദേവികയും പറഞ്ഞിരിക്കുന്നത്. ലിനി വി ബി, ദക്ഷ, രാജു, രാജ്കുമാർ, അജയ് മണി, ആശ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും പുതുവെള്ളൈ മഴൈ എന്ന പാട്ടാണെന്നാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അക്ഷര ആൻഡ് അക്ഷയ എന്നിവർ ചേർന്നിട്ടാണ് പുതുവെള്ളൈ മഴൈ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരും ആൻസർ അറിയിച്ചിരിക്കുന്നത്.

യെസ്, അങ്ങനെ റോജ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുജാത മാമും ഉണ്ണിമേനോൻ സാറും ചേർന്ന് പാടി മനോഹരമാക്കിയ ഒരു റൊമാൻറ്റിക് മെലഡിയാണ് ഈ ഒരു പാട്ട്. പുതുവെള്ളയും മഴയും എന്ന് തുടങ്ങുന്ന പാട്ട്. അരവിന്ദ് സ്വാമിയും മധുബാലയും നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ച മൂവിയാണ് റോജ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഒരു പാട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

എസ് പി ബി സാറിന്റെ വോക്കലിൽ പിറന്ന നല്ലൊരു പാട്ടാണ് അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമയിലെ നല്ലൊരു പാട്ടാണ്. അപ്പോൾ പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0774219 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കേട്ടോണ്ടിരിക്കുന്നത് ആസ്പ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്മി ആർജെ അനുഷ. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു പാട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.

അരവിന്ദ് സ്വാമി അഭിനയിച്ച സിനിമയിലെ നല്ലൊരു പാട്ടാണ് എസ് പി ബി സാറിന്റെ വോക്കലിൽ നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ പാട്ട് ഏതാണ്, പാട്ടിന്റെ തുടക്കം എങ്ങനെയാണ് എന്നതായിരുന്നു ചോദ്യം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ്, തങ്കത്താമറി മകളെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് തങ്കത്താമര മലരെ എന്നാണ്. ഓക്കെ, ദേവിക തങ്കത്താമരെ മകളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. സുനിൽ, രാജു, രാജ്കുമാർ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും തങ്കത്താമരെ മകളെ എന്ന പാട്ടാണെന്നാണ്. വിഷ്ണു, ഷമി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മിൻസാരക്കരവ എന്ന സിനിമയിലെ തങ്കത്താമരെ മലരെ എന്ന പാട്ടാണെന്നാണ്. രേവതി, ശ്രീകുമാർ ഫ്രം വെട്ടിക്കവല, ലിനി വി ബി, ആൻഡ് ഫൈനലി ദീപുചേട്ടൻ, ആൻഡ് എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് തങ്കത്താമരെ മകളെ എന്ന പാട്ടാണെന്നാണ്. വെട്ടിത്താമര എന്ന് പറഞ്ഞിട്ടാണ് അജയ് മണി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത്

യെസ് മിൻസാര കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് ബി ബി സാറും മാൽഗുഡി ശുഭയും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. എ ആർ റഹ്മാൻ സാറാണ് മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് പാട്ട് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ.

യെസ്, എ ആർ റഹ്മാൻ സാറിന് മ്യൂസിക് കോമ്പോസിഷനിലും വോക്കലിലും പിറന്ന നല്ലൊരു പാട്ട് നീലമറച്ചാരൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. അപ്പോൾ അരവിന്ദ് സ്വാമിയാണ് ഇതിലെ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ നല്ലൊരു റോൾ തന്നെയാണ് അരവിന്ദ് സ്വാമിയും ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ പാട്ടിലുള്ള സിനിമ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ വേഗം സിനിമ ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

പാട്ട് ഏത് സിനിമയിലേതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടനാണ് കേട്ടോ. ചെക്ക ചിവന്ത വാനം എന്ന സിനിമയിലെ പാട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മഴൈ കുരുവി എന്ന പാട്ടാണ്. ഓക്കെ, നമ്മൾ പാട്ടല്ല ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സിനിമ ഏതെന്നായിരുന്നു. ആൻഡ് വെട്ടിക്കവലയിൽ നിന്നും രേവതി ശ്രീകുമാർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചെക്ക ചിവന്ത വാനം. ദേവിക, ദക്ഷ, പ്രവീൺ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ചെക്ക ചിവന്ത വാനം എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചെക്ക ചിവന്ത വാനം എന്ന് തന്നെയാണ്. അമൃത, ജീവൻ, ജോസഫ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ചെക്ക ചിവന്ത വാനം എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോളാണ്. ഡാനിമോൾ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ചെക്ക ചിവന്ത വാനം എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ചെക്ക ചിവന്ത വാനം എന്ന് തന്നെയാണ് കേട്ടോ. 2018 റിലീസായ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അരവിന്ദ് സ്വാമിയും വിജയ് സേതുപതി, ജ്യോതിക, സിലംബരസൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തി അഭിനയിച്ച് ഗംഭീരമാക്കിയ ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5:54 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ആസ്പ്രിയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ടുള്ള സമയം ഏകദേശം എനിക്കായിട്ടുണ്ട്. അപ്പോൾ ആരും എവിടെയും പോകരുത്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്പ്രിയ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഔട്ട്.

0: ഇരുൾ നിറഞ്ഞ ആകാശത്തു നിന്ന് അന്ത്യവിധിയുടെ കാഹളം മുഴങ്ങുന്ന ആ ഒരു ശപിക്കപ്പെട്ട ദിവസം, മനുഷ്യന്റെ പാപങ്ങൾക്കും ക്രൂരതകൾക്കും കണക്ക് പറയേണ്ടി വരുന്ന ആ ഡേ ഓഫ് റാത്ത്, അല്ലെങ്കിൽ അന്ത്യവിധിയുടെ ദിവസത്തെക്കുറിച്ച് ലോകം എക്കാലത്തും അതിയായ ഭയത്തോടെയാണ് ചിന്തിച്ചിട്ടുള്ളത്. സകലതും അഗ്നിക്കിരയായി ചാമ്പലാകുന്ന, മരണത്തിന്റെ തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചിറങ്ങുന്ന ആ ഒരു ഇരുണ്ട ഭാവിയെ ലാറ്റിൻ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ഡിയസ് ഇറെ. സർവനാശത്തിന്റെ ഈ പേരിനെ അന്വർത്ഥമാക്കും വിധം തിയേറ്ററുകളിൽ ഭയത്തിന്റെ ഒരു ഡാർക്ക് സിംഫണി തീർത്തുകൊണ്ട് 2025 പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരു അത്യുഗ്രൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഡിയസ് ഇറെ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: Okay.

കറുത്ത സ്ക്രീനിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതി തുടങ്ങുന്ന ടൈറ്റിൽ കാർഡിൽ തന്നെ സംവിധായകൻ പ്രേക്ഷകരെ ഹൊറർ അന്തരീക്ഷത്തിന്റെ വലയത്തിൽ പെടുത്തുന്നു. അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ തന്നെ കഥ പുരോഗമിക്കുമ്പോൾ തന്നെ സിനിമയെ റിയലിസ്റ്റിക്കായി സമീപിക്കുന്ന രീതിയാണ് സംവിധായകൻ ഫോളോ ചെയ്യുന്നത്. എല്ലാ പ്രതികാര കഥകൾക്ക് പിന്നിലും നീതീകരിക്കാനാകുന്ന ഒരു കാരണമുണ്ടാകുമല്ലോ. അതിലേക്കുള്ള അന്വേഷണമാണ് ഡി എസ് എറേ. ഒരേ സമയം പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും ഹൃദയ സങ്കീർത്തനമായി മാറുന്നു ഡി എസ് എറേ.

0: വെളിച്ചം കടന്നു ചെല്ലാൻ മടിക്കുന്ന ഏതോ ഒരു അജ്ഞാത ലോകത്ത് ഭയത്തിന്റെയും നിഗൂഢതകളുടെയും ഇരണ്ട് ഇടനാഴികളിലൂടെയുള്ള ഒരു യാത്ര. തന്റെ മുൻ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഉറക്കം കെടുത്തിയ രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ സമാനതകളില്ലാത്ത ക്രാഫ്റ്റിൽ പിറന്ന ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു വിഷ്വൽ ടെറർ തന്നെയാണ്.
1: അവള് സൂയിസൈഡ് ചെയ്തു. ആ ഗ്രൂപ്പിലത്തെ മെസ്സേജ് വരുന്നുണ്ട്. എന്നെ ഇപ്പൊ ആകാശ വിളിച്ചു പറഞ്ഞ സീരിയസ്ലി മരിച്ചിട്ട് രണ്ടു ദിവസമായി. ഇന്നലെയായിരുന്നു ഫ്യൂണറൽ.
0: തന്റെ മുൻകാല ചിത്രങ്ങളിലെ സ്ഥിരം ശൈലികളും ഇമേജുകളും പാടെ അഴിച്ചു വെച്ച് തീർത്തും അൺപ്രഡിക്റ്റബിളായ ഒരു ഡാർക്ക് ആൻഡ് ഇന്റൻസ് ക്യാരക്ടറിലേക്ക് പരകായ പ്രവേശം ചെയ്തുകൊണ്ട് പ്രണവ് മോഹൻലാൽ എന്ന നടൻ തന്റെ കരിയറിലെ ഏറ്റവും ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ഈ ബ്രില്യന്റ് മൂവി നിർമ്മിച്ചിരിക്കുന്നത് ഹൊറർ ത്രില്ലർ ജോണറുകൾക്ക് എപ്പോഴും മികച്ച പിന്തുണ നൽകുന്ന നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെയും വയനോറ്റി സ്റ്റുഡിയോസിന്റെയും ബാനറിലാണ്. രക്തം മരവിപ്പിക്കുന്ന ചില്ലിംഗ് ആംബിയൻസും ഓരോ ഫ്രെയിമിലും പതുങ്ങിയിരിക്കുന്ന അജ്ഞാതമായൊരു ഭീകരതയും ചേർന്നപ്പോൾ ഈ പ്രണവ് മോഹൻലാൽ ചിത്രം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഡാർക്ക് ത്രില്ലറുകളിൽ ഒന്നായി മാറി.
2: മൊത്തം സെറ്റാക്കി പ്രശ്നമെന്ന് വെച്ചാ എനിക്കിപ്പോ മൊത്തം ഓർമ്മയെന്ന് പറഞ്ഞാൽ ഈ ഇവളുടെ മുഖമാണ്. ഈ കിണറ്റിൽ നിന്ന് എടുത്തപ്പോൾ ഒരു മുഖം അത്രേ ഉള്ളൂ.
0: റോമൻ കത്തോലിക്കർ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന കുർബാനയിൽ പാടിയിരുന്ന ഒരു ലത്തീൻ ഗീതം. ഡിയസിറെ, ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം. ന്യായവിധി ദിനത്തിൽ ദൈവസിംഹാസനത്തിനു മുന്നിലേക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തുകയും അവിടെ നന്മ ചെയ്തവർ മോചിപ്പിക്കപ്പെടുകയും അല്ലാത്തവർ നിത്യമായ അഗ്നിജ്വാലകളിലേക്ക് എരിയപ്പെടുകയും ചെയ്യുന്നുവെന്ന് സങ്കല്പം. ഡിയസിറയ്ക്ക് പല സംഗീതജ്ഞരും അവരുടേതായ ഭാഷ്യങ്ങൾ ചമച്ചു. അവരിൽ മൊസാർട്ടും വെർദിയും സ്ട്രാവിൻസ്കിയും ഉണ്ട്. ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഡിയസിറി അവതരിപ്പിച്ചത് ഹെക്ടർ ബെർലിയോസ് ആയിരുന്നു. സബലീകരിക്കപ്പെടാതെ പോയ തന്റെ പ്രണയവുമായി ചേർത്ത് വെച്ചായിരുന്നു ഹെക്ടർ ബെർലിയോസ് തന്റെ ഡിയസിറിയെ അവതരിപ്പിച്ചത്. ബെർലിയോസിന്റെ ഡിയസിറിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഹൊറർ സിനിമാറ്റിക് അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കാനാണ് രാഹുൽ സദാശിവൻ ശ്രമിച്ചത്. അതിൽ സംവിധായകൻ പൂർണ്ണമായും വിജയിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Flatboard.
1: മലയാളത്തിന് ലഭിച്ച ലക്ഷണമൊത്ത സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ് രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം ഡിഎസ്എറി. പേരിൽ തന്നെ കൗതുകങ്ങളുള്ള സിനിമ. പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ മമ്മുക്ക ചിത്രം ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാന സംരംഭം. നായകൻ പ്രണവ് മോഹൻലാൽ. എല്ലാത്തിനുമപ്പുറം രാഹുൽ തന്റെ പേരുറപ്പിച്ച ഹൊറർ ജോണറിൽ വീണ്ടും ഒരുക്കുന്ന ചിത്രം. ഡി എസ് എറിയ്ക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു. തുടർച്ചയായി 3 ഹൊറർ സിനിമകൾ. കഥയിലോ ആഖ്യാനത്തിലോ കഥാപാത്ര പരിചരണത്തിലോ വിദൂര സാദൃശ്യങ്ങൾ പോലുമില്ല. ഓരോ സിനിമയിലും എഴുത്തുകാരൻ കൂടിയായി സംവിധായകന്റെ ക്രാഫ്റ്റും കൈയടക്കവും ദർശിക്കാൻ കഴിയും. ഡി എസ് എറിയിലൂടെ ഭൂതകാലത്തിൽ തുടങ്ങി ഭ്രമയുഗത്തിൽ ആവർത്തിച്ച മാന്ത്രികത രാഹുൽ സദാശിവൻ ആവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത ജോണറുകളിൽ സിനിമകളെടുത്ത് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായകർ ഏറെയുണ്ട് മലയാളത്തിൽ. എന്നാൽ ഒരേ ജോണറിൽ ഇത്രയധികം വ്യത്യസ്തത പരീക്ഷിച്ചിട്ടുള്ള സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ വിരളമായിരിക്കും.
2: എന്താണ് പറയണം?
3: നമ്മുടെ തമ്മിൽ ഒരു ദിവസത്തെ പരിചയമുള്ളൂ. ഇതെങ്ങനെ പറഞ്ഞു വരണമെന്ന് എനിക്കറിയില്ല.
2: എന്താ എന്താണ് പറയൂ.
3: ഒരു 8 മാസം മുമ്പ് സ്കൂൾ അലുമ്നൈ മീറ്റ്. അവിടെ വെച്ചാ ഞാൻ കുറെ നാൾക്ക് ശേഷം കനിയെ കാണുന്നത്. വി സ്റ്റാർട്ട് ടോക്കിംഗ് ആൻഡ് ഞങ്ങൾ കണക്ട് ആയി. വി ഗോട്ട് പ്രിറ്റി ക്ലോസ്.
1: രോഹൻ എന്ന ആർക്കിടെക്ട് ആയിട്ടാണ് പ്രണവ് മോഹൻലാൽ ഡി എസ് എറിയിൽ എത്തുന്നത്. മധുസൂദനൻ പോറ്റിയായി ജിബിൻ ഗോപിനാഥും എത്തുന്നു. ജയാ കുറു, അരുൺ അജികുമാർ, മനോഹരി ജോയ്, സ്വാതിദാസ് പ്രഭു എന്നിവരടക്കം പ്രധാന വേഷങ്ങളിൽ. ജീവിതം ആഘോഷമാക്കിയ റോഹനെ തേടി ഒരു മരണ വാർത്ത എത്തുന്നു. കേവലം സഹപാഠി എന്നതിനപ്പുറം ബന്ധമുണ്ടായിരുന്ന കനിയുടെ ആത്മഹത്യ വാർത്ത. അവിടെ നിന്ന് രോഹന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം.
3: ഞാൻ ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഐ നോ ഇറ്റ് സൗണ്ട്സ് സ്ട്രേഞ്ച്, ബട്ട് ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ നടക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. ഐ കൻ ഫീൽ ഹർ പ്രസൻസ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലേ ഇത് കണ്ടിന്യൂ. ഐ നോ ഇറ്റ്. ഐ നീഡ് യുവർ ഹെൽപ്പ്.

ജിബിൻ ഗോപിനാഥിന്റെ മധുസൂദനൻ പോറ്റി എന്ന കഥാപാത്രത്തെ

0: വ്യത്യസ്തമാണ് കിരൺ എന്ന കഥാപാത്രം.
1: നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം സമ്മതിക്കുന്നു. അവളുടെ ആത്മാവിന് ശാന്തി കിട്ടണം. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് ഇഷ്ടപ്പെട്ടവരോടൊപ്പം കുറച്ചു നാൾ കൂടി ഭൂമിയിലൊക്കെ തന്നെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 16-ാം നാളിലെ കർമ്മങ്ങളോടുകൂടി മാത്രമേ അതിന് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. അതിന് നമ്മൾ 16-ാം തീയതി എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ചും ദുർമരണം സംഭവിച്ചാണെങ്കിൽ. എനിക്കിപ്പോൾ നിങ്ങളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. കനിയുടെ 16-ന് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. തൽക്കാലം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം.
0: ഗംഭീരമായൊരു പ്രകടനമാണ് ഈ യുവനടനും പുറത്തെടുത്തിരിക്കുന്നത്. മാത്രമല്ല ജയാകുറുപ്പും തന്റെ വേഷം മികവുറ്റതാക്കുന്നു. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നർത്തകി സുഷ്മിത ഭട്ട് സിനിമയിലുടനീളം അദൃശ്യ സാന്നിധ്യമായി നിറയുന്ന കനി എന്ന കഥാപാത്രത്തെ വ്യത്യസ്തമാക്കി. പറഞ്ഞു കേട്ട പേരുകളൊന്നുമില്ലെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒന്നിലേറെ ക്യാമിയോകൾ DSRA എന്ന സിനിമയിലുണ്ട്.

0: Bordi.
1: ആദ്യ ചിത്രമായ റെഡ് ട്രെയിൻസ് മുതൽ മലയാളത്തിലെ പതിവ് സിനിമാ ശൈലികളിൽ നിന്ന് വേറിട്ട് നടക്കുന്ന സംവിധായകനാണ് രാഹുൽ സദാശിവൻ. ബോക്സ് ഓഫീസിലും ചലച്ചിത്ര നിരൂപകർക്കുമിടയിൽ ആദ്യ ചിത്രം കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. 9 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം OTT റിലീസായെത്തിയ ഭൂതകാലത്തിലൂടെയാണ് രാഹുൽ എന്ന സംവിധായകന്റെ പ്രതിഭ മലയാളത്തിൽ വെളിപ്പെടുന്നത്. ഷെയ്ൻ നിഗത്തെയും രേവതിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ ഒരുക്കിയ സൈക്കോളജിക്കൽ ഹൊറർ സിനിമ ആഖ്യാനം കൊണ്ടും കഥാപാത്ര പരിചരണം കൊണ്ടും വ്യത്യസ്തമായിരുന്നു. പതിറ്റാണ്ടുകൾ നീളുന്ന രേവതിയുടെ അഭിനയ ജീവിതത്തിൽ അവരെ തേടി ആദ്യമായി മികച്ചു നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നതും ഭൂതകാലം എന്ന സിനിമയിലൂടെയായിരുന്നു. സൂപ്പർ താരം മമ്മൂക്കയുടെ സാന്നിധ്യമായിരുന്നു രാഹുലിന്റെ 3rd ചിത്രം ഭ്രമയുഗത്തിലേക്കുള്ള പ്രധാന ആകർഷണം.

0: വിരൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളും പരിമിതമായ ലൊക്കേഷനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകളും വിരസമായൊരു ചലച്ചിത്ര അനുഭവമാകും സമ്മാനിക്കുക എന്ന ധാരണകളെ അസ്ഥാനത്താക്കി കുടുംബൻ പോറ്റിയായും ചാത്തനായും മമ്മൂക്ക നിറഞ്ഞാടി. ഭ്രമയുഗം മലയാള സിനിമാ ചരിത്രത്തിലെ മറ്റൊരു നാഴികകല്ലായി മാറി. ഒരേ സമയം നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും നേടിയ ചിത്രം മലയാള ഇതര ചലച്ചിത്ര വൃത്തങ്ങളിൽ ഒരു പാഠപുസ്തകമായി മാറി. രേവതി, ഷെയ്ൻ നിഗം, മമ്മൂട്ടി വരെ നീളുന്ന അഭിനേതാക്കളിൽ ഗുപ്തമായി കിടക്കുന്ന തന്റെ കഥാപാത്രങ്ങളെ അസാധാരണമായ കരവിരുതോടെ കടഞ്ഞെടുക്കുന്ന ശില്പിയാണ് രാഹുൽ സദാശിവൻ.
1: ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ചൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഈ ഭൂമി വിട്ട് പോകാറില്ല. അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളിലാകാം, ആഭരണങ്ങളിലാകാം, എന്തിൻ്റെങ്കിലും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളിലാകാം. ഇതെല്ലാം അവരോട് പിടിച്ചുനിർത്തും.
0: സംവിധായകന്റെ ക്രാഫ്റ്റും ബ്രില്യൻസും അഭിനേതാക്കളുടെ അവിസ്മരണീയമായ പ്രകടനവും ടെക്നീഷ്യന്മാരുടെ സാങ്കേതിക തികവും ഒത്തിണങ്ങിയ തിയേറ്റർ കാഴ്ച ആവശ്യപ്പെട്ട ഗംഭീര സിനിമയായി ഡി എസ് റേ പരിണമിച്ചു. ലോക എന്ന സിനിമ അവസാനിപ്പിച്ച ഇടത്തിൽ നിന്ന് ഡി എസ് റേ തുടങ്ങി. 2025 എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ വർഷങ്ങളിൽ ഒന്നായി മാറി.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബിബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. PM വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Blackboard.
1: പല സംവിധായകരും പ്രണവിലെ നെപ്പോക്കിട്ടിന്റെ മാർക്കറ്റിംഗ് സാധ്യതകളെയാണ് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചതെങ്കിൽ ഡി എസ് എറിയയിലൂടെ പ്രണവിലെ നടനെ വീണ്ടെടുക്കുകയാണ് സംവിധായകനായ രാഹുൽ സദാശിവൻ. പ്രണവിന്റെ കരിയർ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാവുന്ന കഥാപാത്രമാണ് ആർക്കിടെക്ട് രോഹൻ ജയ്ത്.
2: പിന്നെ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നതെന്ന് വെച്ചാ, കുറച്ചു മാസം മുമ്പാണ്, ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാനും കനിയും ബസ്സുകത്ത് നിൽക്കുമ്പോ പെട്ടെന്നൊരു മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ നനയാതിരിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് കയറി നിന്ന്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു ഫോട്ടോ സ്റ്റേറ്റ് കടയുണ്ടായിരുന്നു. അവിടെ നിന്നൊരാള് ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം ഞങ്ങൾ അവിടെ പോകുമ്പം അയാൾ അവിടെ ഉണ്ടാവും. അന്ന് അതത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിന്നെ ഒരു ദിവസം അയാളത് ഇതിന്റെ മുമ്പിൽ കുറെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. അന്നവിടെ ഒരേ നിൽപ്പായിരുന്നു അയാൾ. ആളുടെ നോട്ടവും നിൽപ്പും ഒക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് പേടിയായി. കനിയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാന്നൊക്കെ. പക്ഷേ ആള് സമ്മതിച്ചില്ല.
1: കൈയടക്കത്തോടെ കൃത്യമായ മീറ്ററിനുള്ളിൽ നിന്ന് പ്രണവ് കഥാപാത്രത്തെ മികവുറ്റതാക്കുന്നുണ്ട്. ജീവിതത്തെ അടിമുടി ആഘോഷമാക്കി മാറ്റുന്ന യുവാവിൽ തുടങ്ങി നിസ്സഹായതയും ഭീതിയും ഇടകലരുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രത്തിന് പ്രണവ് പൂർണ്ണത നൽകുന്നുണ്ട്. ഭൂതകാലത്തിലെ ആശ, വിനു എന്നീ കഥാപാത്രങ്ങളിലൂടെയും ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ റെഫറൻസുകൾ ഡി എസ് എറിയയിലുണ്ട്. ഭാവിയിൽ ഒരു രാഹുൽ സദാശിവൻ യൂണിവേഴ്സിലേക്കുള്ള സൂചനയായി ഇത് മാറുന്നു. പ്രധാന കഥാപാത്രത്തിന്റേതുപോലെ പ്രേക്ഷകന്റെ മനസ്സിലും ഒരു ചോദ്യം അവസാനിപ്പിച്ചാണ് ഈ ചിത്രം അവസാനിക്കുന്നത്.
3: നമുക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഈ ഫിലിപ്പ് ജീവനോടുണ്ടോ ഇല്ലയോന്ന്.

0: ഇയാള് പറഞ്ഞനുസരിച്ച് ആ സമയത്ത് ഈ പ്രദേശത്തു നിന്ന് ഒത്തിരി ആൾക്കാർ ഏജന്റ് വഴി സൗദി പോയിട്ടുണ്ട്. നമ്മുടെ എൽസമ്മയുടെ മകൻ മനു ആ കൂട്ടത്തിലുള്ളതാ.
1: ആ ഏജന്റിനെ കോൺടാക്ട് ചെയ്യണം. മനുവിന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ?
0: ഇല്ല, എൽസമ്മയോട് ചോദിക്കേണ്ടി വരും. പിന്നെ ഇയാൾ പറഞ്ഞ പള്ളി എനിക്കറിയാം.
1: എന്നാ ഞാൻ എൽസമ്മയുടെ വീട്ടിൽ പോയി ആ നമ്പർ എടുക്കാം. നിങ്ങൾ പള്ളി പോയി അച്ഛനോട് സംസാരിച്ചു നോക്കാം.
2: പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ചിത്രം പ്രതീക്ഷിക്കുന്നിടത്തൊന്നും പ്രേക്ഷകനെ ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ പീഡിപ്പിക്കുന്നിടത്തെല്ലാം പൂർണ്ണതയുണ്ടെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. സംവിധായകൻ ഉദ്ദേശിക്കുന്നിടത്ത് അയാൾക്കൊപ്പം സിനിമറ്റോഗ്രാഫറും സംഗീത സംവിധായകനും ശബ്ദലേഖകരും കലാസംവിധായകനും ഉൾപ്പെടെ അണിയറ പ്രവർത്തകരെല്ലാം പ്രേക്ഷകനെ ഭീതിപ്പെടുത്താനായി ഒന്നിക്കുകയാണ്. പതിയെ ആരംഭിച്ച് ഭയം അതിന്റെ മുറുക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും ചിത്രം അവസാനിക്കുന്നു.

0: ഒരു നിമിഷം പോലും പോരെടുപ്പിക്കാതെ ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായും സ്ക്രീനിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ചിത്രം തുടങ്ങി ആദ്യ പകുതി അവസാനിക്കുന്നതും രണ്ടാം പകുതിയിൽ നിന്ന് ചിത്രത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതും വളരെ സ്വാഭാവികമായിട്ടാണ്. പ്രേക്ഷകനെ വാച്ചിൽ നോക്കാൻ അനുവദിക്കാതെ എൻഗേജിംഗ് ആയി പിടിച്ചിരുത്തുന്നുണ്ട് ഡി എസ് എറെ എന്ന സിനിമ.
1: ഞാനിപ്പോൾ എന്താണ് അപേക്ഷിക്കേണ്ടത്? നീതിമാനായ മനുഷ്യൻ പോലും സുരക്ഷിതനല്ലേ? ഏത് രക്ഷകനോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എന്റെ പ്രാർത്ഥനകൾ വിഫലമാണ്. എന്നാൽ ഞാൻ നല്ലവനാകിയ നിത്യമായ അഗ്നിയിൽ എരിഞ്ഞു തീരാ എന്നെ കാക്കാൻ ദൈവമുണ്ടാവണമേ. ന്യായാധിപനിരിക്കെ മറിഞ്ഞിരിക്കുന്ന നുണകളെല്ലാം വെളിപ്പെടും. ശിക്ഷിക്കപ്പെടാതെ ഒന്നും അവശേഷിക്കുകയില്ല. കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും ദിവസം ന്യായവിധിക്കായി മണ്ണിൽ നിന്ന് മടങ്ങി വരുന്ന മനുഷ്യരോട് കനിവുണ്ടാവണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും.
0: സാങ്കേതികമായി ഏറെ മികവ് പുലർത്തുന്ന സിനിമ കൂടിയാണ് ജി എസ് എറെ. ക്രിസ്റ്റോ സേവ്യറിന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. സിനിമയുടെ ടോട്ടൽ മൂഡിനോടും പൂർണ്ണമായി നീതി പുലർത്തുന്ന റീ റെക്കോർഡിംഗ്. ക്രമയോഗത്തിന് ശേഷം ക്രിസ്റ്റോയുടെ മറ്റൊരു മാസ്റ്റർ പീസ്. നിശബ്ദതയെപ്പോലും മനോഹരമായ പശ്ചാത്തല സംഗീതത്തിൽ വിളക്കി ചേർക്കുന്നു ക്രിസ്റ്റോ. രാഹുൽ സദാശിവന്റെ പ്രിയപ്പെട്ട സിനിമറ്റോഗ്രാഫർ ഷഹനാദ് ജലാലും സിനിമയുടെ അഭിഭാജ്യ ഘടകമാണ്. ആകാംക്ഷയും ഭീതിയും നിറയുന്ന കഥാപരിസരങ്ങളെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുത്തുന്നതിൽ ഷഹനാദിന്റെ ക്യാമറ കാഴ്ചകൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്ന് പറയാതെ വയ്യ. പതിയെ തുടങ്ങി സ്ഥിരതയോടെ മുന്നോട്ടു നീങ്ങുന്ന തരത്തിലാണ് ഡി എസ് എറെ എന്ന സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്രവചനീയമായി അവസാനിക്കുന്ന ആദ്യ പകുതിയിൽ നിന്ന് പ്രേക്ഷകനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന രണ്ടാം പകുതി. ഹോളിവുഡ് ലെവലിലുള്ള മേക്കിങ്ങും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് വിശ്വസനീയമായ ആഖ്യാനവും നൽകുന്നതോടെ മികച്ച സിനിമാ അനുഭവമാണ് ഡി എസ് എറെ എന്ന സിനിമ സമ്മാനിക്കുന്നത്.

സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലാബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: ഹായ് ഹലോ, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക്. ഈ ഒരു വ്യാഴാഴ്ച ദിവസം ദാ ടേക്ക് എ ബ്രേക്കുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ആർ ജെ അനാമികയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുവാണ്. ഇക്കാലത്ത് മിക്കവാറും എല്ലാ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളും ഇയർബഡുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പല ആൾക്കാരും പാട്ട് കേൾക്കാനായിട്ടും കോളുകളെ വിളിക്കാനും വീഡിയോകൾ കാണാനും മാത്രമാണ് ഇയർബഡുകൾ യൂസ് ചെയ്യാറുള്ളത്. എന്നാലേ പലർക്കും അറിയാത്ത ധാരാളം സ്മാർട്ട് സവിശേഷതകൾ ഇയർബഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ ആധുനിക ഇയർബഡുകളിലെ ടച്ച് കൺട്രോളുകൾ ഉണ്ട്. ഇത് പാട്ടുകൾ മാറ്റാനായിട്ടും സംഗീതം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്ലേ ചെയ്യാനായിട്ടോ കോളുകൾക്ക് മറുപടി നൽകാനോ അവസാനിപ്പിക്കാനോ സഹായിക്കുന്നുണ്ട്. പല ഇയർബഡ് മോഡലുകളും ഒറ്റ ടാപ്പിൽ ഒരു വോയിസ് അസിസ്റ്റന്റ് സജീവമാക്കുന്നുണ്ട്. ഇത് ഫോൺ നിരന്തരം യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല പല പ്രീമിയം മിഡ് റേഞ്ച് ഇയർബഡുകളും ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആംബിയന്റ് മോഡ് ഉള്ളവയാണ്. ഈ സവിശേഷത പുറമെയുള്ള വോയിസുകൾ കൂടി കേൾക്കാനായിട്ട് അനുവദിക്കുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോഴോ ഓഫീസിലെ ജോലി ചെയ്യുമ്പോഴോ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴോ ഈ ഒരു ഫീച്ചേഴ്സ് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. ബിക്കോസ് ഇയർബഡുകൾ ചെവിയിൽ നിന്ന് നീക്കം ചെയ്യാതെ പുറമെയുള്ള വോയിസുകൾ കേൾക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പലപ്പോഴും ഇയർബഡുകൾ എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് ആളുകൾ മറക്കാറുണ്ടല്ലേ. ഭാഗ്യവശാൽ പല കമ്പനികളും ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്ന ഫീച്ചർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് ഇയർബഡുകളിൽ നിന്ന് ഒരു വോയിസ് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തത് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൊബൈൽ ഗെയിമുകൾ കളിക്കുന്നവർക്ക് ഈ ഒരു ഫീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ലോ ലേറ്റൻസി മോഡ് ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും ഇടയിലുള്ള ഒരു കാലതാമസം കുറയ്ക്കുന്നുണ്ട്. ഗെയിം കളിക്കുന്നവർക്ക് പല വോയിസ് എഫക്റ്റുകളുടെയും കൃത്യമായിട്ടുള്ള സമയം ഇത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതുതലമുറ ഇയർബഡുകളിലെ പലതിലും എ അധിഷ്ഠിത സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില മോഡലുകളില് തത്സമയ ഭാഷ വിവർത്തനം ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. ഇത് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കുറച്ചുകൂടി ഈസി ആക്കുന്നുണ്ട്. നോട്ട് റെക്കോർഡിംഗ് വോയിസ് കമാൻഡുകൾ, സ്മാർട്ട് അസിസ്റ്റന്റ് സഹായം തുടങ്ങിയ സവിശേഷതകളും കൂടുതൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലത്ത്. ആൻഡ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ലാത്ത നിരവധി സവിശേഷതകൾ വയർലെസ് ഇയർബഡുകൾ ഉണ്ടായിരിക്കാം. ഇക്കാര്യത്തെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളുടെ ഇയർബഡുകൾ പാട്ട് കേൾക്കാൻ മാത്രമല്ല ഒരു സ്മാർട്ട് ഗാഡ്ജറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോ ഇനി മുതലേ ഇയർബഡുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓർത്തുകൊള്ളുക, പാട്ട് കേൾക്കാൻ മാത്രമല്ല ഇയർബഡുകൾ യൂസ് ചെയ്യുന്നത്, മറ്റു പല സവിശേഷതകളും അതിൽ മറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ FM 90 കൂടെയുള്ളത് RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മുടെ ഒക്കെ വീടുകളിലും ഓഫീസുകളിലും എവിടെയെങ്കിലും ഒക്കെ ഒരു പ്ലാസ്റ്റിക് കസേരകളില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്ലാസ്റ്റിക് കസേരകളിൽ എന്തുകൊണ്ടാണ് ദ്വാരമുള്ളതെന്ന്? അതിന് പിന്നിലെ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. കേവലം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു ദ്വാരങ്ങൾ കേട്ടോ. പ്ലാസ്റ്റിക് കസേരകളിലെ ദ്വാരങ്ങൾക്ക് പിന്നിൽ ശാസ്ത്രീയമായിട്ടൊരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. കസേരകൾ അടുക്കി വെക്കുമ്പോഴാണ് ഈ ദ്വാരത്തിന്റെ ഒരു ഉപയോഗം മനസ്സിലാകുന്നത്. പ്ലാസ്റ്റിക് കസേരകളെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കുന്ന സമയത്ത് അവക്കിടയിൽ വായു കുടുങ്ങി പോകുന്നുണ്ട്. അവ പിന്നീട് വലിച്ചു തിരികെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദ്വാരമുണ്ടാകുന്ന സമയത്ത് കസേരകൾ തമ്മിൽ ഒട്ടി നിൽക്കാതെ വായു എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ എളുപ്പത്തിൽ വേർപെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. ഈ പ്ലാസ്റ്റിക് കസേരകളുടെ നിർമ്മാണ പ്രക്രിയയാണ് അടുത്തത് കേട്ടോ. പ്ലാസ്റ്റിക് അച്ചുകളിലേക്ക് ഒഴിച്ചാണ് കസേരകൾ നിർമ്മിക്കാറുള്ളത്. ഇങ്ങനെ ദ്വാരമുണ്ടെങ്കിൽ അച്ചിൽ നിന്ന് കസേരകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ കേടുപാടില്ലാതെ കസേരകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ലക്ഷക്കണക്കിന് കസേരകൾ നിർമ്മിക്കുന്ന സമയത്തുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ലാഭം പോലും വലിയ അളവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കസേരയിൽ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ വായു സഞ്ചാരം മെച്ചപ്പെടുത്താനായിട്ടും ഈ ഒരു ദ്വാരം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന വ്യക്തിക്ക് വിയർപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോ കാണുമ്പോൾ ഉള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കസേരകൾ ഈ ഒരു ദ്വാരം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്കാണ്. ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: പുതിയ വാഹനം ആദ്യമായിട്ട് ഓടിക്കുന്ന സമയത്ത് ടയറിന് താഴെയായിട്ട് നാരങ്ങ വെച്ച വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു പതിവ് പലരുടെയും വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണല്ലേ. അത്തരം ഒരു ചടങ്ങിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങളും ചിന്തിച്ചു കാണുമല്ലോ. ഇതിന് പ്രധാനമായിട്ടും ആൻസേഴ്സ് നൽകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വിശ്വാസങ്ങളാണ്. പുതിയൊരു വസ്തു വാങ്ങുന്ന സമയത്ത് അതിനെ നാരങ്ങയും പച്ചമുളകും വെച്ച് ആരാധിക്കുന്ന ഒരു രീതി പണ്ട് മുതലേ ചിലർക്കുണ്ട്. നമ്മുടെ പുരോഗതിക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ഇതെന്നാണ് പൊതുവെ ഉള്ള ഒരു വിശ്വാസം. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ വണ്ടികൾ വാങ്ങുന്ന സമയത്ത് ടയറിനടിയിലെ നാരങ്ങ വെക്കുന്ന രീതി ചില ആൾക്കാർ ഫോളോ ചെയ്യാറുള്ളത്. വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്യോതിശാസ്ത്രത്തിൽ ശുക്രനും ചന്ദ്രനുമായിട്ട് നാരങ്ങയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നാരങ്ങ ശുക്രനായിട്ടും നാരങ്ങ നീര് ചന്ദ്രനുമായുമാണത്രേ ബന്ധപ്പെട്ടിരിക്കുന്നത്. നാരങ്ങ നെഗറ്റിവിറ്റി ഇല്ലാതാക്കുമെന്ന വിശ്വാസത്തിൽ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പുതിയതായിട്ട് വാങ്ങുന്ന എന്ത് സാധനമാകട്ടെ അതിന് ചുറ്റും നെഗറ്റിവിറ്റി ഉണ്ടെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കാൻ ായിട്ട് ഇതിന് സമീപത്തായിട്ട് നാരങ്ങ പൊതുവെ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വാഹനത്തിലെ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ ദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനായിട്ട് ടയറിനടിയിൽ നാരങ്ങ വെക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. എന്നാൽ വിശ്വാസപരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഇതിനൊരു ചരിത്ര പ്രാധാന്യമുള്ളതായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്. കാലങ്ങൾക്ക് മുൻപേ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് ആനിമൽസിനെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിൽ ഇവ മണ്ണിലും വെള്ളത്തിലും മാലിന്യങ്ങളിലും എല്ലാം ചവിട്ടിയായിരിക്കും യാത്ര ചെയ്യുക. ഈ സമയം ഇവയ്ക്ക് കാലുകളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ അണുബാധയ്ക്ക് കാരണമാകാറുണ്ട് കേട്ടോ. അന്ന് ഇതിന് പ്രതിവിധിയായിട്ട് നാരങ്ങയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല പ്രതിരോധം എന്നോണം യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാലില് നീര് പുളരുന്ന രീതിയിൽ ആനിമൽസിനെ കൊണ്ട് നാരങ്ങയിൽ ചവിട്ടിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇന്ന് കാണുന്ന ആചാരമായിട്ട് മാറിയതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ടേക്ക് എ ബ്രേക്കിലൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ചില കോഴികൾക്ക് ആയുസ് കൂടുതലാണ്. എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവയ്ക്ക് അതിനെയെല്ലാം പുല്ലുപോലെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കോഴിയാണ് ഈ പിടക്കോഴി. ഇവള് ആള് ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. പേര് പേൾ, വയസ്സ് 14. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള കോഴി എന്ന ബഹുമതിയാണ് കൗമാരക്കാരിയായിട്ടുള്ള പേളിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അമേരിക്കയിലെ ടെക്സസിലെ സോണിയ ഹൾ എന്ന സ്ത്രീയാണ് ഈ ഒരു പേളിന്റെ ഉടമസ്ഥ. കഴിഞ്ഞ വർഷം May 22 ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള കോഴി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് പേൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2011 March 13 സോണിയ ഹൾ തന്റെ സ്വകാര്യ ഇൻഹിബേറ്ററിൽ പേൾ എന്ന കോഴിക്കുഞ്ഞിനെ വിരിയിച്ചെടുക്കുന്നത് കേട്ടോ. സോണിയ തന്റെ വീട്ടിലെ മെമ്പേഴ്സിനെ പോലെയാണ് വീട്ടിലെ കോഴിയും പൂച്ചയും ഒക്കെ കാണാറുള്ളത്. അതുപോലെ തന്നെ ആ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് ഈ പേളും. ആദ്യ കാലങ്ങളിൽ അവൾ മറ്റു കോഴികൾക്കൊപ്പം പുറത്ത് കൂട്ടിൽ താമസിക്കുകയായിരുന്നു. എന്നാൽ പേളിനിപ്പോ പ്രായമായതുകൊണ്ട് തന്നെ നടക്കാനായിട്ട് കുറച്ചു പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും വീട്ടിലെ അലക്കുമുറിയിലാണ് അവളിപ്പോ സമയം ചെലവഴിക്കാറുള്ളത്. TV കാണാനായിട്ടും വീട്ടിലെ പൂച്ചക്കുട്ടിയോടൊപ്പം കളിക്കുന്നതുമെല്ലാം പേളിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരിക്കലും ഈ പേളിന്റെ ഒരു കാൽ ഒടിയുകയും പിന്നീട് ആർത്തറൈറ്റിസ്, ചിക്കൻ ബോക്സ് എന്നിങ്ങനെ പല രോഗങ്ങൾ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നാണ് പേൾ ഇപ്പോഴും ജീവിക്കുന്നത് കേട്ടോ. മിക്ക കോഴികളും ശരാശരി 5 മുതൽ 8 വർഷം വരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പേൾ തന്റെ 14-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കാണ്. ഇതിനു മുമ്പ് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള കോഴി അമേരിക്കയിലെ മിഷിഗണിൽ മാർസി ഡാർവിൻ എന്ന സ്ത്രീ വളർത്തിയിരുന്ന ഫീനട്ട് എന്ന കോഴിയായിരുന്നു. 2023 December 25 ഇതിന് 21 വയസ്സും 238 ദിവസവും പ്രായമുള്ളപ്പോഴാണ് പീനട്ട് എന്ന കോഴി ചത്തുപോയിട്ടുണ്ടായിരുന്നത്. എന്താല്ലേ, ചിലപ്പോ കോഴിയും ഒരു അത്ഭുതമാകാറുണ്ട്. അങ്ങനെ ഒരു ഗിന്നസ് കോഴി കഥയെ കുറിച്ചാണ് കേട്ടോ ടേക്ക് എ ബ്രേക്കിലൂടെ എല്ലാവരും കേട്ടത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. എന്നാൽ അത് പ്ലാസ്റ്റിക് കുപ്പികളിൽ സൂക്ഷിച്ച മദ്യമാണെങ്കിലോ അത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. മദ്യത്തിലെ ആൽക്കഹോൾ ഒരു ലായകമാണ്. അതിന് ചില വസ്തുക്കളോട് രാസപരമായിട്ട് പ്രതിപ്രവർത്തിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം സൂക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയാറുണ്ട് കേട്ടോ. ഈ മദ്യം പ്ലാസ്റ്റിക് കുപ്പിയിൽ ദീർഘനേരം സൂക്ഷിക്കുന്നത് അതിന്റെ യഥാർത്ഥ രുചിയും മണവും മാറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വില കൂടിയതും ഉയർന്ന നിലവാരമുള്ളതുമായിട്ടുള്ള മദ്യം എപ്പോഴും ഗ്ലാസ് കുപ്പികളിൽ വിൽക്കാറുള്ളത്. മദ്യത്തിന്റെ രുചി കൂടുതൽ നേരം നിലനിർത്താനായിട്ട് ഗ്ലാസ് പാത്രങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ ഈ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കുന്ന മദ്യത്തിന് ക്രമേണ അവയുടെ യഥാർത്ഥ രുചി നഷ്ടപ്പെടുന്ന ഒന്നാണ്. പ്ലാസ്റ്റിക്കിലെ ചില രാസവസ്തുക്കൾ മദ്യത്തിലേക്ക് കലർന്നേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിലെ നിലവിലെ ഗവേഷണം പരിമിതമായിട്ട് മാത്രമേ നടന്നിട്ടുള്ളൂവെങ്കിലും പ്ലാസ്റ്റിക്കിൽ ദീർഘനേരം സൂക്ഷിക്കുന്ന പാനീയങ്ങളിൽ കെമിക്കൽ ചോർച്ച ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചൈന പാക്കേജിംഗ് റിസർച്ച് ആൻഡ് ടെസ്റ്റ് സെന്ററിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പ്ലാസ്റ്റിക്കിൽ നിന്ന് പുറത്തു വരുന്ന ചില രാസ വസ്തുക്കൾ നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചാൽ തലകറക്കം, തലവേദന, വയറ്റിലെ അസ്വസ്ഥത, മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ഇതിന്റെ റിസൾട്ട് വ്യത്യാസപ്പെടാമെങ്കിലും അത്തരം മദ്യത്തിന്റെ ദീർഘകാല ഉപഭോഗം ആരോഗ്യപരമായിട്ടുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് മദ്യ വ്യവസായത്തിലെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ മിക്കവാറും എല്ലായ്പ്പോഴും ഗ്ലാസ് കുപ്പികളിൽ പാക്ക് ചെയ്യാറുള്ളത്. ഈ ഗ്ലാസ് ഉണ്ടല്ലോ, രാസപരമായിട്ട് സ്ഥിരതയുള്ളതും മദ്യവുമായിട്ട് പ്രതിപ്രവർത്തിക്കുകയും ചെയ്യാത്ത ഒന്നാണ്. ആൽക്കഹോളിന് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയുണ്ട്. എഥനോൾ, ആൽക്കഹോൾ, എസ്റ്ററുകൾ, ആൽഡിഹൈഡുകൾ തുടങ്ങി നിരവധി ജൈവ സംയുക്തങ്ങൾ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാക്കേജിംഗ് വസ്തുക്കളിൽ നിന്നുള്ള പരിശോധനാ ഡേറ്റ അനുസരിച്ച് സാധാരണ പ്ലാസ്റ്റിക്കുകളിൽ പോലും ദോഷകരമായിട്ടുള്ള ജൈവ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കാലക്രമേണ വിഘടിച്ച് മദ്യത്തിലേക്ക് ഒഴുകുകയും അതിന്റെ രുചിയും ഗുണനിലവാരത്തെയും സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹാബിറ്റ് ദീർഘകാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കുണ്ടാവുന്ന ദോഷം ശരിക്കും പറഞ്ഞാൽ വിനാശകരമായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആൽക്കഹോൾ ഈസ് റിയലി ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ ലഭിക്കുന്ന മദ്യമാണെങ്കിൽ അത് പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്ക് ആണ് ആശ്രയ എഫ്എം 90. വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് മൈ അക്കൗണ്ട് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് അവിടെ മൈ മാസ്റ്റർ ലിസ്റ്റ് എന്നതിന് ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് ട്രാവലർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങളുടെ പേര്, വയസ്സ്, ജെൻഡർ, ഏത് ബെർത്ത് ഓപ്ഷൻ ആണ് വേണ്ടത് ഇക്കാര്യങ്ങൾ നൽകുക. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോയ്സിനായിട്ട് ലോവർ ബെർത്ത് എന്ന ഓപ്ഷൻ നൽകാവുന്നതാണ് കേട്ടോ. ഫ്യൂച്ചർ ബുക്കിംഗുകൾക്കായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ടും സാധിക്കും. ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് യാത്രക്കാരുടെ ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് അവിടെ ബെർത്ത് പ്രിഫറൻസ് എന്ന വിഭാഗം കാണാനായിട്ട് കഴിയും. ലോവർ, മിഡിൽ, അപ്പർ, സൈഡ് ലോവർ, സൈഡ് അപ്പർ എന്നിവയാണ് ഓപ്ഷനുകൾ വരിക കേട്ടോ. പ്രായമായിട്ടുള്ള യാത്രക്കാർക്കോ എളുപ്പത്തിൽ ആക്സസ് ആവശ്യമുള്ളവർക്കോ വേണ്ടിയാണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നതെങ്കിൽ ലോവർ ബെർത്ത് തിരഞ്ഞെടുക്കുന്നത് ഉറപ്പാക്കുക. ഇത് അലോട്ട്മെന്റ് ഉറപ്പ് നൽകുന്നില്ലെങ്കിലും സീറ്റ് അലോക്കേഷൻ സമയത്ത് റെയിൽവേ സിസ്റ്റം മുൻഗണന നൽകാറുണ്ട്. ആൻഡ് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഓപ്ഷനുകളിൽ ഒന്നാണ് ലോവർ ബെർത്ത് സീനിയർ സിറ്റിസൺ ക്വാട്ട. ജനറൽ ക്വാട്ട തിരഞ്ഞെടുക്കുന്നതിന് പകരം ബുക്കിംഗ് സമയത്ത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആൻഡ് ഇന്ത്യൻ റെയിൽവേ നിയമപ്രകാരം 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഈ ഒരു വിഭാഗത്തിൽ മുൻഗണന നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു ടിക്കറ്റിൽ രണ്ടോ അതിൽ കുറവോ യോഗ്യരായിട്ടുള്ള മുതിർന്ന പൗരന്മാരുള്ള സമയത്ത് ലോവർ ബെർത്ത് സീനിയർ സിറ്റിസൺ ക്വാട്ട ലഭിക്കാനായിട്ട് സാധ്യത കുറച്ച് കൂടുതലാണ്. 3-4 യാത്രക്കാർ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ബുക്കിംഗ് ജനറൽ ക്വാട്ടയിലേക്ക് മാറ്റിയേക്കാം. ലോവർ ബെർത്ത് ലഭിക്കാനായിട്ടുള്ള മികച്ച അവസരങ്ങൾക്കായിട്ട് കൃത്യസമയത്ത് യോഗ്യരായിട്ടുള്ള മുതിർന്ന പൗരന്മാരുടെ ടിക്കറ്റുകൾ പ്രത്യേകം ബുക്ക് ചെയ്യുന്ന രീതി പരിഗണിക്കാവുന്ന ഒന്നാണ്. അത് മാത്രമല്ല, അതർ പ്രയോറിറ്റീസ് എന്ന കാറ്റഗറിക്ക് കീഴിൽ കുറഞ്ഞത് ഒരു ലോവർ ബെർത്ത് എങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ബുക്കിംഗ് അനുവദിക്കുന്ന ഒരു ഓപ്ഷൻ IRCTC നൽകുന്നുണ്ട്. നമ്മൾ ചൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഗ്രൂപ്പിലെ കുറഞ്ഞത് ഒരു യാത്രക്കാരന് ലോവർ ബെർത്ത് എങ്കിലും ലഭ്യമാകുമ്പോൾ മാത്രമേ ബുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റിസർവേഷനും പൂർത്തിയാകില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാറു കേട്ടോ. അപ്പോ ഈ ട്രെയിൻ യാത്രയിൽ ലോവർ ബെർത്ത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ചില എളുപ്പ വഴികളെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: ആനിമൽസിനിടയിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ജീവികളാണ് പാമ്പുകൾ അല്ലെ. പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് പാമ്പുകൾ പടം പൊഴിക്കുന്നത്. മനുഷ്യരിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഇവയ്ക്കുള്ള പ്രത്യേകത അറിയാമോ? ഈ പാമ്പുകൾ വളരുന്ന സമയത്തുണ്ടല്ലോ, അവയുടെ പുറം തൊലി അതിനനുസരിച്ച് വികസിക്കാറില്ല. വളർന്നു വരുന്ന ശരീരവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ചർമ്മം നിലനിർത്താനുമായിട്ട് പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് അവയുടെ പുറം പൊളി പൊഴിച്ചു കളയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത അവ തോല് പൊഴിക്കുന്ന സമയത്തും അതിന് ശേഷവുമുള്ള സമയത്ത് കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളവയായിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരു പാമ്പ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിന്റെ പുറം തൊലി ഇതേ അളവിൽ വികസിക്കുന്നില്ല. ചർമ്മം വളരെ ഇറുകിയതായി തീരുന്ന സമയത്ത് പാമ്പ് പഴയ പാളി ഉപേക്ഷിച്ച് അതിന്റെ പുതിയ വലുപ്പത്തിനും ഭാരത്തിനും അനുസൃതമായിട്ട് പുതിയതും വലുതുമായിട്ടുള്ള ഒരു പുറം പൊളി വളർത്തുന്നുണ്ട്. ഒരു പാമ്പിന്റെ തൊലിയിലെ ബാക്ടീരിയകൾ, മറ്റ് ദോഷകരമായിട്ടുള്ള സൂക്ഷ്മ ജീവികൾ എന്നിവ അടിഞ്ഞുകൂടാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. ഈ പാമ്പ് അതിന്റെ പുറം പാളി പൊഴിച്ചുകൊണ്ട് ഈ അനാവശ്യ ജീവികളെ പലതിനെയും നീക്കം ചെയ്യുകയും സ്വയം ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പരിക്കൻ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴോ ഇര പിടിക്കുമ്പോഴോ പാമ്പുകൾക്ക് പലപ്പോഴും പോരലുകളും ചെറിയ പരിക്കുകളും ഉണ്ടാകാറുണ്ട്. ഈ പുറം പാളി പൊഴിച്ചു കളയുന്നത് അവയെ തേഞ്ഞ ചർമ്മത്തിന് പകരം ഒരു പുതിയ പാളി ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ തൊലി കളയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിട്ട് പാമ്പിന്റെ കണ്ണുകളിൽ ഒരു മേഘാവൃതമായിട്ടുള്ള ദ്രാവകം അടിഞ്ഞുകൂടുകയും അത് താൽക്കാലികമായിട്ടുള്ള കാഴ്ചയെ തകരാറിലാക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പാമ്പുകൾക്ക് എളുപ്പത്തിൽ അപകടം മനസ്സിലാക്കാനായിട്ടും തങ്ങളെ സമീപിക്കുന്ന എന്തിനെ കുറിച്ചും തിരിച്ചറിഞ്ഞ് പ്രതിരോധ ശേഷി നേടാനായിട്ട് കഴിയും. പാമ്പുകൾക്ക് പഴയ ചർമ്മം കളയാനായിട്ട് അവരുടെ ബോഡി പാറകളിലും ചില്ലകളിലും പരിക്കൻ പ്രതലങ്ങളിലും ഉരസുന്നുണ്ട്. ഈ ഒരു പ്രക്രിയ വളരെ ശ്രമകരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. മാത്രമല്ല അവയെ പതിവിലും കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും ചെയ്യുന്നുണ്ട്. തൊലി ഉരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ കാഴ്ച വീണ്ടും തെളിഞ്ഞു വരുന്ന ഒന്നാണ്. പുതിയ തൊലി കൂടുതൽ തിളക്കമുള്ളതും വഴക്കമുള്ളതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സുഖിപ്പോ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ട്രെയിൻ എഞ്ചിനിലെ ലോക്കോമോട്ടീവിന്റെ മുൻവശത്തെ വിൻഡ് ഷീൽഡ് ഇരുമ്പ് ഗ്രില്ല് കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. പലരും ഇത് ഡിസൈനിന്റെ ഭാഗമാണെന്നാണ് കരുതാറുള്ളത്. പക്ഷേ ഈ ഒരു ഗ്രില്ലുണ്ടല്ലോ, സുരക്ഷയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. കല്ലുകൾ, പക്ഷികൾ, മറ്റു വസ്തുക്കൾ എന്നിവയിൽ നിന്ന് ലോക്കോ പൈലറ്റിനെയും എഞ്ചിന്റെ വിൻഡ് ഷീൽഡിനെയും സംരക്ഷിക്കുന്നതിനാണ് ഈ ഒരു ഗ്രില്ല് സ്ഥാപിച്ചിരിക്കുന്നത്. ട്രെയിനുകൾ മണിക്കൂറിൽ 110 മുതൽ 160 കിലോമീറ്റർ വരെ വേഗതയിലാണ് സഞ്ചരിക്കാറുള്ളത്. അത്തരം വേഗതയിൽ ട്രാക്കുകൾക്ക് സമീപം കിടക്കുന്ന കല്ലുകളോ ചരലോ കാറ്റിന്റെ മർദ്ദം മൂലം ഉയർന്ന് നേരിട്ട് വിൻഡ് ഷീൽഡിൽ പതിക്കുന്നുണ്ട്. അപ്പോ ഈ ഇരുമ്പ് ഗ്രില്ല് ഒരു സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. മാത്രമല്ല, ഈ സാമൂഹിക വിരുദ്ധരെ ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ ട്രാക്കുകളുടെ വശത്ത് നിന്ന് ഓടുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന വാർത്ത നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അമിത വേഗതയിൽ ഒരു ചെറിയ കല്ല് പോലും അതിശക്തമായിട്ട് ഇടിക്കുകയും അത്യന്തം അപകടകരമാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വിൻഡ് ഷീൽഡ് തകർന്നിട്ടുണ്ടെങ്കിൽ കല്ല് ക്യാബിനുള്ളിലെ ലോക്കോ പൈലറ്റിനെ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ്. ഇത് റെയിൽവേ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സോ ഗ്ലാസിൽ നേരിട്ടുള്ള ആഘാതം തടയാനായിട്ട് ഈ ഒരു ഗ്രില്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിലും ലോക്കോ പൈലറ്റിന്റെ മുന്നോട്ടുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്താതിരിക്കാനായിട്ട് ഈ ഗ്രില്ല് ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഗ്രില്ലിലെ വിടവുകൾ ഡ്രൈവർക്ക് ട്രാക്ക് വ്യക്തമായിട്ട് കാണാൻ അനുവദിക്കുന്ന തരത്തിലുള്ളതാണ്. പൊടി, അഴുക്ക്, പ്രാണികൾ എന്നിവ വിൻഡ് ഷീൽഡിൽ നേരിട്ട് അടിഞ്ഞു കൂടുന്നത് തടയാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെറിയ കാര്യമായിട്ട് തോന്നാമെങ്കിലും ഈ ഇരുമ്പ് വല ലോക്കോമോട്ടീവ് സുരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട്, ഫാക്ടറായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഡ്രൈവറിനെയും എഞ്ചിനെയും ഇത് സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാനായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ ഈ ട്രെയിൻ എഞ്ചിന്റെ ഗ്ലാസ്സിൽ ഇരുമ്പ് ഗ്രിൽ ഉള്ളതിന്റെ റീസൺ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. എന്തായാലും ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ സന്തോഷങ്ങളുമെല്ലാം എക്കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയില്ല. പക്ഷേ പ്രായം കൂടുന്തോറും ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ സത്യമുണ്ട്, ഇവിടെ മാറ്റമില്ലാത്തതായി ഒന്നുമില്ല. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ പലരും പല കാരണങ്ങൾ കൊണ്ടും വഴി പിരിഞ്ഞു പോവാം. അത് അവരുടെ തെറ്റുകൊണ്ടല്ല, മറിച്ച് ജീവിതം അങ്ങനെയാണ്. ചിലർ കുറച്ചു കാലം മാത്രം നമ്മുടെ കൂടെ നടക്കാൻ വന്നവരാവും, അവരുടേതായ റോൾ കഴിയുമ്പോൾ അവരങ്ങ് പോവും. ആ ഒരു മാറ്റത്തെയും വേർപാടിനെയും ചിരിച്ചുകൊണ്ട് അംഗീകരിക്കാൻ പഠിക്കുക എന്നതാണ് കാലം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദ്യത്തെ പാഠം. ചിലരൊക്കെ പോകുമ്പോൾ സങ്കടം വരും, എങ്കിലും എല്ലാം കടന്നു പോവും എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ സമാധാനമെന്ന് നമ്മൾ പതുക്കെ മനസ്സിലാക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പണ്ടൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അല്ലെ? സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ നമ്മുടെ കൂടെ കാണും. ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വലിയ സൗഹൃദ വലയം നമ്മൾ കൊണ്ടു നടന്നു. എന്നാൽ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ വലിയ കൂട്ടത്തിൽ നിന്ന് വിരലിലുണ്ടാവുന്ന ചിലർ മാത്രമേ നമ്മുടെ കൂടെ ബാക്കിയുണ്ടാവും. സൗഹൃദത്തിൻ്റെ എണ്ണത്തിലല്ല, മറിച്ച് അതിൻ്റെ ആഴത്തിലാണ് കാര്യമെന്ന് നമ്മൾ പതിയെ പതിയെ തിരിച്ചറിയും. നമ്മൾ തോറ്റു നിൽക്കുമ്പോഴോ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ യാതൊരു ജഡ്ജ്മെൻറ്റുമില്ലാതെ നമ്മളെ കേൾക്കാൻ നിൽക്കുന്ന ആ ഒന്നോ രണ്ടോ പേരാണ് യഥാർത്ഥ സമ്പത്തെന്ന് ജീവിതം നമ്മളെ പഠിപ്പിക്കും. ബാക്കിയുള്ള സൗഹൃദങ്ങൾ വെറും ഓർമ്മകൾ മാത്രമായി മാറും. അത് വളരെ സ്വാഭാവികമാണെന്നും നമ്മൾ മനസ്സിലാക്കും. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയമെന്ന വാക്കിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതാണ് ലൈഫിൽ നേടുന്ന മറ്റൊരു പ്രധാന പാഠം. ഒരു ടീനേജ് കാലത്ത് പ്രണയമെന്നത് സിനിമകളിൽ കാണുന്നത് പോലെയുള്ള വലിയ സർപ്രൈസുകളും എപ്പോഴും ഫോണിൽ സംസാരിച്ചിരിക്കുന്നതൊക്കെയായിരുന്നു. പക്ഷെ പോകെ പോകെ പ്രണയമെന്നത് വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ ശാന്തമായ ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഏറ്റവും മോശം അവസ്ഥയിലും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ദേഷ്യവും സങ്കടവുമെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ പ്രണയം. ഒന്നും മിണ്ടാതെ വെറുതെ അരികിൽ ഇരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനമുണ്ട്. അതാണ് സ്നേഹമെന്ന് ജീവിതം നമ്മളെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ മറക്കുന്നുണ്ടെന്ന്? എല്ലാവർക്കും നല്ലവനായിരിക്കാൻ ശ്രമിക്കുന്നത് അത്ര വലിയ മണ്ടത്തരമാണെന്ന് കാലം നമ്മളെ പഠിപ്പിക്കും. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ നമുക്കാവില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തി ആവശ്യമുള്ളിടത്ത് ധൈര്യമായിട്ട് നൗ പറയാൻ നമ്മൾ പഠിക്കും. അത് സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഒരു തരം സ്നേഹമാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത മാറ്റിവെച്ച് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ലൈഫിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി പൊട്ടിക്കരഞ്ഞ ഒരു കാലം നമുക്ക് എല്ലാവർക്കും കാണും. എനിക്കിനി ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആ സമയങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ ചെയ്തു വരും. കാരണം അന്ന് അടഞ്ഞ വാതിലുകളാണ് പിന്നീട് പുതിയതും അതിനേക്കാൾ മികച്ചതുമായ പല വഴികളും നമുക്ക് മുന്നിൽ തുറന്നു തന്നത്. പരാജയങ്ങൾ എന്നതിനേക്കാൾ അവയെ കേവലം വഴിതിരിച്ച് വിടലുകളായി കാണാൻ നമ്മൾ പഠിക്കും. ഈ ഒരു കാര്യം ശരിയായില്ലെങ്കിൽ ഇതിൽ നല്ലത് മറ്റെന്തോ എന്നെ കാത്തിരിപ്പുണ്ട് എന്നൊരു വലിയ പ്രതീക്ഷയും കരുത്തും കാലം കഴിയുന്നതും ജീവിതം നമുക്ക് തരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എന്തെങ്കിലും ഒരു സങ്കടമോ നഷ്ടമോ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ മുറിവുകൾ ഉണങ്ങാൻ അതിൻ്റേതായ സമയമെടുക്കുമെന്ന് ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തും. ചില സങ്കടങ്ങൾ ദിവസങ്ങൾ കൊണ്ട് മാറും, ചിലത് വർഷങ്ങളെടുത്താലും പൂർണ്ണമായും ഉണങ്ങില്ല. നമ്മൾ അതിനൊപ്പം ജീവിക്കാൻ പഠിക്കും. ഈ ഹീലിംഗ് എന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒന്നല്ല. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എങ്കിലും പെട്ടെന്നൊരു ദിവസം ആ പഴയ സങ്കടങ്ങൾ വീണ്ടും തിരികെ വരും. അത്തരം സമയങ്ങളിൽ നമ്മളോട് തന്നെ കുറച്ചുകൂടി ക്ഷമ കാണിക്കാൻ കാലം നമ്മളെ പഠിപ്പിക്കും. സമയം സകല മുറിവുകൾക്കും ഒരു മരുന്നാണ് എന്നത് എത്ര വലിയ സത്യമാണല്ലേ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ നാളെക്കുറിച്ച് പേടിച്ചും കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടും നമ്മൾ പലപ്പോഴും ഇന്നത്തെ ദിവസത്തെ നശിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരേയൊരു സമയം ഈ നിമിഷം മാത്രമാണെന്ന വലിയ സത്യം ജീവിതം അവസാനമായി നമ്മളെ പഠിപ്പിക്കും. അമിതമായി ചിന്തിച്ച് തല പുണ്ണാക്കാതെ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു നല്ല കാറ്റ് വീശുമ്പോഴോ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമ്പോഴോ ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം പോയ സമയം പിന്നീട് ഒരിക്കലും തിരികെ കിട്ടില്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആ